0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. സൂറത്തുൽ ഇബ്രാഹീമിലെ 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് അൽ ആമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 11 അധ്യായം സൂറ ഹൂദിന്റെ 50 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ ഉംറാനി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8-9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് റേഡിയോയിൽ ഇനി തൻസീൽ, വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രവിക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ ഹൂദിൽ നിന്നും ആദ്യത്തെ 123 വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.
3: بسم الله الرحمن الرحيم.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. തൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹൗദിൽ നിന്നും ആദ്യത്തെ 123 വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: أعوذ بالله من الشيطان الرجيم.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാ അടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

لا تدخلوا بيوت النبي إلا أن يؤذن لكم

0: ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث.
1: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുറാൻ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇമ്രാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഖലീഫ അത്തുനേച്ചി.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ യൂനസ് 8 മുതൽ 20 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് അഹമ്മദ് അറി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി റഹ്മഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
3: അധ്യായം 97, സൂറത്തുൽ ഖദർ. നിർണയം. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. വചനങ്ങൾ 5.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: ഇന്ന, നിശ്ചയമായും നാം. അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറക്കി. ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിന്റെ രാവിൽ.
4: ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ,
3: നിശ്ചയമായും നാം ഇതിനെ അഥവാ ഖുർആനെ ലൈലത്തുൽ ഖദറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
5: വചനം 2.
3: വമാ അദ്രാക, നിനക്ക് അറിയാവുന്നതെന്ത്? എന്തറിയാം? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്തെന്ന്?
4: വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ,
3: ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
5: വചനം 3.
3: ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ അൽഫി, ആയിരത്തെക്കാൾ. ഷഹ്റിൻ, മാസം.
4: ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹർ,
3: ലൈലത്തുൽ ഖദർ 1000 മാസത്തെക്കാൾ ഉത്തമമാകുന്നു.
5: വചനം 4.
3: തനസ്സലു, ഇറങ്ങിവരും, ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽ മലായികത്തു, മലക്കുകൾ. വർറൂഹ്, റൂഹും ആത്മാവും. ഫീഹ, അതിൽ. ബിഇദ്നി, ഉത്തരവ് പ്രകാരം, സമ്മതം, അനുമതി പ്രകാരം. റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ. മിങ്കുല്ലി അമ്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവു പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു. എല്ലാ കാര്യത്തെ സംബന്ധിച്ചും
1: വചനം 5
0: സലാമുൻ, ശാന്തിയാണ്, സമാധാനമെത്രേ. ഹിയ, അത്. ഹത്താ മത്ലഇ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ. അൽ ഫജ്ർ, പ്രഭാതത്തിന്റെ.
2: സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
3: രണ്ട് സ്ഥലത്തും ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ അവതരിപ്പിച്ചു എന്ന് ഭൂതകാല ക്രിയ അഥവാ മാലിയായാണ് അള്ളാഹു ഉപയോഗിച്ചത്. ആ രാത്രിയിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാകട്ടെ അതിൽ കാര്യം വിവേചനം ചെയ്യപ്പെടുന്നു എന്നും അതിൽ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും ഉപയോഗിക്കുന്ന ക്രിയ മുലാരി ആയാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു ഉപയോഗിച്ച ഓരോ വാക്കുകളിലും അവയുടെ ഉപയോഗക്രമങ്ങളിലും പല സൂചനകളും രഹസ്യങ്ങളും അടങ്ങിയിരിക്കുമെന്നു പറയേണ്ടതില്ല. ഖുർആനെ അവതരിപ്പിച്ചുവെന്ന് പറഞ്ഞതിന്റെ താല്പര്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആകാശത്തേക്ക് അവതരിപ്പിച്ചുവെന്നോ നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് അവതരിപ്പിക്കുവാൻ ആരംഭിച്ചുവെന്നോ ആവട്ടെ, ഏതായാലും ശരി, ആ അവതരണ സംഭവം കഴിഞ്ഞുപോയിട്ടുണ്ടെന്നും കാര്യങ്ങളുടെ വിവേചനം നടത്തലും മലക്കുകളുടെ വരവും അതിനുശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുമാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. ഇനി നബിവചനങ്ങളിലേക്ക് കടന്നാൽ യാതൊരു വ്യാഖ്യാനത്തിനും ഇടമില്ലാത്തവണ്ണം അത് സ്പഷ്ടമാകുന്നു. ഖുർആന്റെ വ്യാഖ്യാനത്തിന് ഖുർആനെ കഴിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ചര്യകളുമാണല്ലോ ആധാരം. നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദറിനെ റമദാന്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളുവിൻ. ബുഖാരി മുസ്ലിം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമദാന്റെ അവസാനത്തെ 7 ദിവസങ്ങളിലായി സ്വഹാബികൾക്ക് ലൈലത്തുൽ ഖദർ സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുകൂടിയതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് അതിനെ ആർ കരുതിയിരിക്കുന്നുവോ അവൻ ഒടുവിലത്തെ 7 രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളട്ടെ. ബുഖാരി മുസ്ലിം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങൾ അതിനെ, അതായത് ലൈലത്തുൽ ഖദറിനെ, റമളാന്റെ ഒടുവിലത്തെ 10 അന്വേഷിക്കുവിൻ. എന്നുവച്ചാൽ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെ. ബുഖാരി. ഇപ്പോൾ ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ആവർത്തിക്കപ്പെടുമെന്നതിൽ സംശയിക്കുവാൻ ന്യായമില്ലല്ലോ. ഇനി അതു സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന പ്രത്യേക ചര്യകൾ എന്തായിരുന്നുവെന്ന് നോക്കാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ ആദ്യത്തെ 10 പിന്നീട് നടുവിലത്തെ 10 എഴുത്തിക്കാഫ് ചെയ്യുകയുണ്ടായി. ഒരു തുർക്കി തമ്പു കെട്ടിയതിൽ വെച്ചായിരുന്നു അത്. പിന്നീട് അവിടുന്ന് തല പുറത്തു കാട്ടിക്കൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ ഈ രാത്രിയെ തേടിക്കൊണ്ട് ആദ്യത്തെ 10 എഴുത്തിക്കാഫ് ചെയ്തു, പിന്നെ നടുവിലത്തെ 10 ചെയ്തു. പിന്നീട് എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയുണ്ടായി അത് അവസാനത്തെ 10 ആകയാൽ എൻ്റെ ഒന്നിച്ച് എഴുത്തിക്കാഫ് ചെയ്തവർ അവസാനത്തെ 10 എഴുത്തിക്കാഫ് ചെയ്തു കൊള്ളട്ടെ. ഈ രാത്രി എനിക്ക് കാണിച്ചു തരപ്പെട്ടു, എങ്കിലും പിന്നീട് എനിക്ക് അത് വിസ്മരിപ്പിക്കപ്പെടുകയുണ്ടായി. ബുഖാരി മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊന്നിലുമില്ലാത്ത ഉത്സാഹം ആരാധനാ കർമ്മങ്ങളിൽ ഉത്സാഹിച്ചു വന്നിരുന്നു. മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇങ്ങനെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, കണ്ടുവോ ലൈലത്തുൽ ഖദർ ഏതു രാത്രിയിലാണെന്ന് എനിക്ക് അറിവായാൽ അതിൽ ഞാൻ എന്താണ് പറയേണ്ടത്? തിരുമേനി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകേണമേ എന്ന് പറഞ്ഞുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സത്യവിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുന്ന പക്ഷം അവന് അവൻ്റെ കഴിഞ്ഞുപോയ പാപം പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരി മുസ്ലിം. ലൈലത്തുൽ ഖദർ ഏതു രാത്രിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കപ്പെടുകയുണ്ടായെന്നും പിന്നീട് അത് വിസ്മരിപ്പിക്കപ്പെടുകയാണ് ചെയ്തതെന്നും അബൂ സഈദ് അൽ ഖുദരിയുടെ റളിയല്ലാഹു അൻഹു ഹദീസിൽ കണ്ടുവല്ലോ. ഈ വിഷയം ഇബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിവരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു തരുവാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പുറപ്പെട്ടു വന്നു. അപ്പോഴേക്കും മുസ്ലിങ്ങളിൽ രണ്ടുപേർ തമ്മിൽ ഒരു വഴക്കു തർക്കം നടക്കുകയുണ്ടായി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് പുറപ്പെട്ടു വന്നത്. അപ്പോഴേക്ക് ഇന്ന ആളും തമ്മിൽ വഴക്ക് നടന്നു. അങ്ങനെ അത് ഉയർത്തപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള വിവരം എൻ്റെ ഓർമ്മയിൽ നിന്ന് വിടുത്തപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ഗുണമായി തീർന്നേക്കാം. ബുഖാരി. മേലുദ്ധരിച്ച പ്രബലമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാവുന്നതാണ്. ഒന്ന്, ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ഉണ്ടായിരിക്കും. ഖുർആൻ അവതരിച്ച ആ ഒരേ ഒരു രാത്രിയെപ്പറ്റി മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. രണ്ട്, അത് മിക്കവാറും റമദാന്റെ ഒടുവിലത്തെ പത്തിൽ, വിശേഷിച്ചും അതിലെ ഒറ്റയായ രാത്രികളിൽ ഒരു രാത്രിയായിരിക്കും. മൂന്ന്, എന്നാൽ അത് ഏതു രാത്രിയിലാണെന്ന് നിർണയിച്ചു പറയുവാൻ നിവൃത്തിയില്ല. അത് ഇന്ന രാത്രിയിലാണെന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് അള്ളാഹു അത് മറപ്പിച്ചു കളയുകയാണുണ്ടായത്. നാല്, അങ്ങനെ മറപ്പിച്ചു കളഞ്ഞത് താഴെ പറയുന്ന പോലെയുള്ള കാരണത്താൽ സമുദായത്തിന് ഗുണകരമായിരിക്കുന്നതുമാകുന്നു. അഞ്ച്, റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഒടുവിലത്തെ പത്തിൽ എഴുത്തിക്കാഫ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്നു. ആറ്, അനുഭവപൂർവമായ വല്ല അടയാളങ്ങൾ മുഖേനയും ആ രാത്രിയെ തിരിച്ചറിയുവാൻ സജ്ജനങ്ങളായുള്ള ചിലർക്ക് സാധിച്ചെന്നു വരാം. ഏഴ്, എല്ലാ കൊല്ലത്തിലും ഒരു നിശ്ചിത തീയതിക്കു മാത്രമായിരിക്കും അതെന്ന് കരുതുവാൻ നിവൃത്തിയില്ല. പ്രസ്തുത രാവ് ഏത് ദിവസമായിരിക്കുമെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു വിടുത്തിക്കളഞ്ഞത് സമുദായത്തിന് ഗുണമാണെന്ന് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്നറിഞ്ഞാൽ ജനങ്ങൾ ആ ഒരു ദിവസം മാത്രമേ അതിനെ പ്രതീക്ഷിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിക്കുകയും ചെയ്യുകയുള്ളൂ. അറിയാത്ത പക്ഷം ആ രാത്രിയാവാൻ സാധ്യതയുള്ള എല്ലാ ദിവസവും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകുന്നതാണ്. അങ്ങനെ കൂടുതൽ പുണ്യവും പ്രതിഫലവും നേടുവാൻ അത് കാരണമായിത്തീരും. ഈ വസ്തുത മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിപ്രകാരമാണ്. സിറുബിന് ഹബിഷ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉബയ്യുബിന് ഖഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സഹോദരൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊല്ലം മുഴുവനും രാത്രി സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ ലൈലത്തുൽ ഖദർ പ്രാപിക്കാം എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കാതിരിക്കുവാൻ ഉദ്ദേശിച്ചാണത്. അദ്ദേഹം അങ്ങനെ പറയുവാൻ കാരണം അതാണ്. നിശ്ചയമായും അദ്ദേഹത്തിനറിയാം അത് റമദാനിലാണെന്നും ഒടുവിലത്തെ പത്തിലാണെന്നും 27-ന്റെ രാത്രിയാണെന്നും. പിന്നീട് ഉബയ്യ റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു പറഞ്ഞു അത് 27-ന്റെ രാത്രിയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനെ ആസ്പദമാക്കിയാണ് നിങ്ങളിത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അടയാളത്തെ ആസ്പദമാക്കിയാണ്. അതായത് അന്ന് സൂര്യൻ രശ്മി കൂടാതെ ഉദയം ചെയ്യുന്നതിന്. മുസ്ലിം. ലൈലത്തുൽ ഖദറിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവർക്ക് ചൂണ്ടിക്കാട്ടി കൊടുത്തിരിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. അങ്ങനെ താൻ കണ്ട ഒരു അടയാളത്തെ ആസ്പദമാക്കിയാണ് ഉബയ്യ റളിയല്ലാഹു അൻഹു അത് 27-ന്റെ രാവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. പ്രസ്തുത അടയാളങ്ങൾ എല്ലാവർക്കും മനസ്സിലായേക്കുമെന്നോ അനുഭവപ്പെട്ടേക്കുമെന്നോ വിചാരിക്കാവുന്നതല്ല. അള്ളാഹു അനുഗ്രഹിച്ച പുണ്യവാന്മാരായ ആളുകൾക്ക് ഏറെക്കുറെ ചിലതൊക്കെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം. അത്രമാത്രം. എന്നാൽ ഉബയ്യ റളിയല്ലാഹു അൻഹു 27-ന്റെ രാത്രി എന്ന് നിജപ്പെടുത്തി പറഞ്ഞതുപോലെ മറ്റു ചില രാത്രികളെ നിർണയിച്ചുകൊണ്ടുള്ള ചിലരുടെ റിവായത്തുകൾ വേറെയും കാണാം. അതുകൊണ്ടാണ് ആ രാത്രി മേലുദ്ധരിച്ച ഹദീസുകളിൽ കണ്ടതുപോലെ റമദാൻ ഒടുവിലത്തെ പത്തിന്റെ ഒറ്റയായ രാത്രികളിലായിരിക്കുമെന്നും അത് ഏതു രാത്രിയാണെന്ന് നിജപ്പെടുത്താവതല്ലെന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നതും. വെള്ളിയാഴ്ച ദിവസം വളരെ ചുരുങ്ങിയ ഒരു സമയമുണ്ടെന്നും ഒരു മുസ്ലിമും നമസ്കാരത്തിലായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം കഴിച്ചുകൂട്ടിയാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ ഈ സമയവും ഏതാണെന്ന് നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമാകുന്നു. ആ സമയവുമായി യോജിച്ചേക്കുമെന്ന പ്രതീക്ഷയോടെ കൂടുതൽ സമയം നമസ്കാരവും പ്രാർത്ഥനയും നടത്തുവാൻ ഇതും പ്രേരകമാകുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ അന്തർഭവിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും അവയിലടങ്ങിയ നന്മകൾ നേടുവാനും എല്ലാവർക്കും ഭാഗ്യം സിദ്ധിച്ചെന്ന് വരികയില്ല. നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം വർദ്ധിപ്പിക്കുവാനുള്ള അത്യുത്സാഹവും ഉള്ളവർക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുന്നതായിരിക്കും. വിശുദ്ധ ഖുർആന്റെ അവതരണമുണ്ടായ രാത്രി എന്ന ഏക കാരണം കൊണ്ടുതന്നെ മറ്റൊരു മഹത്വവും പരിഗണിക്കപ്പെടാതിരുന്നാൽ പോലും എല്ലാ കാലത്തും മുസ്ലിങ്ങൾ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും മുഖേന ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ അർഹതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. എന്നിരിക്കെ അള്ളാഹുവും അവന്റെ റസൂലും ഇത്രയധികം ആദരവും ബഹുമാനവും കൽപ്പിച്ചിട്ടുള്ള ആ പുണ്യരാത്രിയെ അവഗണിക്കൽ ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കുന്നതല്ല. അതിനെ ആദരിക്കേണ്ടതും അതിൽ ആചരിക്കേണ്ടതും എപ്രകാരമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചും പറഞ്ഞും തന്നിട്ടുണ്ട് താനും. അപ്രകാരമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇന്നു കാണുന്ന പോലെയുള്ള പ്രത്യേക ആചാരങ്ങളോ ചടങ്ങുകളോ മാമൂലുകളോ വഴി ആദരിച്ചിട്ടും ആചരിച്ചിട്ടും ഫലമില്ല. ഫലമില്ലെന്ന് മാത്രമല്ല, അതെല്ലാം മതത്തിൽ സ്വന്തം വക കൂട്ടിച്ചേർക്കലുമാകുന്നു. മതത്തിൽ കൂട്ടിച്ചേർക്കലാകട്ടെ ദുർമാർഗവുമാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
5: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സറഫി.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർആ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
4: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെപ്പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖാ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു, അഥവാ മത്സരിച്ചോടി, അൽബാബ, വാതിൽക്കലേക്ക്, വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു, ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം, മിന്ദുബരിൻ, പിന്നിൽ നിന്നും, വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു, സയ്യിദഹാ, അവളുടെ നാഥനെ അഥവാ യജമാനനെ, ലദൽബാബ്, വാതിൽക്കൽ വെച്ച്, ഖാലത്ത്, അവൾ പറഞ്ഞു, മാ ജസാഉ, പ്രതിഫലമല്ല, മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ, ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്, സൂ അൻ, തിന്മയെ, ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ, ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും, അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസുഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിൻ ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽ പെട്ടവനാണ്.
0: വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ്വാദിഖീൻ.
1: അവന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്, അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടുവെന്ന്, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു നിശ്ചയമായും ഇത്, മിൻ കൈദിക്കുൻ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഇന്ന കൈദക്കുന്ന നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം വമ്പിച്ചതാകുന്നു.

0: എന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 49-50 വചനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 48 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് സൂറത്തുൽ ബഖറയിലെ 49-50 ആയത്തുകളാണ് എടുക്കുന്നത്.

وإذ نجيناكم من آل فرعون وإذ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പറയണത്തിൽ വഇസ് എന്ന് വഇസ് അങ്ങനെയല്ല വഇദ് നജ്ജൈനാകും ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ നാവിന്റെ അറ്റം പുറത്തായിരിക്കണം. വഇദ് നജ്ജൈനാകും വഇദ് നാവിന്റെ അറ്റം വഇദ് നജ്ജൈനാകും വഇസ് എന്നാൽ നാവ് പൂർണ്ണമായിട്ടും പല്ലുകൾക്ക് ഉള്ളിൽ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് വഇസ് നജ്ജൈനാകും എന്ന് വരുന്നത്. വഇസ് നജ്ജൈനാകും നജ്ജൈനാകുമ്മി സാക്കിന മീമിന് ശേഷം വീണ്ടും മീമാണ്. ഇദ്ഗാമ തമാസിലൈൻ, അപ്പോൾ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നജ്ജൈനാകുമ്മിൻ മിൻ ആലി നൂന് സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. മിൻ ആലി പാരായണത്തിൽ മിന്നാലി എന്ന് പറയും. മിന്നാലി ഫിറൗന മിന്നാലി ഫിറൗന ഇങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കുക. മിൻ ആലി ഫിറൗന ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സുക്കൂനുള്ള റാ അതിൻ്റെ തൊട്ട് മുന്നേ അസലിയായിട്ടുള്ള കെസറാണ് ഫ ഫി ഫി, അത് ശരിക്കുമുള്ള കെസറാണ്. അതുകൊണ്ട് തന്നെ റായിനെ തെർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ഫിറൗന അധികം ആളുകളും ഫിറാവൂന എന്നാണ് പറയുക, ഫിറാവൂന അല്ല ഫിറൗന. ഫിറൗന യസൂമൂനകും സൂഅൽ സൂഅൽ ഈ മദ്ദ് ഈ ദൈർഘ്യം മുത്തസിലാണ്. മദ്ദിന്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അതേ പദത്തിൽ സൂഉൻ ആ പദത്തിൽ തന്നെയാണ് മദ്ദിന്റെ അക്ഷരവും ഹംസയും ഉള്ളത്. അതുകൊണ്ട് മുത്തസിൽ മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ ആ തോതിൽ നീട്ടണം. സൂഅൽ അദാബി യുദബ്ഹൂന ഇവിടെയൊക്കെ അദാബ് യുദബ്ഹൂന ഇവിടെ എല്ലാം ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുസബ്ഹൂന ഇങ്ങനെ ഓതരുത്. യുദബ്ഹൂന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. യുദബ്ഹൂന ഹ ഹി ഹു അഹ് അഹ് യുദബ്ഹൂന അബ്നാഅകും അബ് ബാഇന ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ്നാഅ മദ് മുത്തസിൽ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ മുത്തസിൽ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. അബ്നാഅകും അബ്നാഅകും വയസ്തഹ്യൂന സാക്കിന മീമിന് ശേഷം വ. ഇവിടെ മീമിനെ കൃത്യമായിട്ട് പൂർണ്ണമാക്കണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വാ ഉച്ചരിക്കണം. അബ്നാഅകും വയസ്തഹ്യൂന വയസ്തഹ്യൂന ഹ വയസ്തഹ്യൂന വയസ്തഹ്യൂന വയസ്തഹ്യൂന ഇങ്ങനെ ഓതരുത്. വയസ്തഹ്യൂന നിസാഅകും മദ് മുത്തസിൽ മദ് മുത്തസിൽ നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വഫീ ദാലികും ബലാഉൻ സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ദാലികും ബല ഇങ്ങനെ. ഇനി ബല ഈ ദൈർഘ്യം നീട്ടൽ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ നീട്ടണം. ബല ഉമ്മി തൻവീന് ശേഷം മീം ഇത് ഖം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇത് ഖം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബല ഉമ്മി റബ്ബിക്കും ഇങ്ങനെ. ഇനി മിൻ റബ്ബിക്കും മിൻ റാ നൂന് സാക്കിനയ്ക്ക് ശേഷം റാ ഇത് ഖം ബിലാഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കുക. അപ്പോൾ പറയണം ചെയ്യേണ്ടത് ഓതേണ്ടത് മിർ റബ്ബിക്കും മിർ റബ്ബിക്കും മിൻ റബ്ബിക്കും എന്നല്ല മിർറാ മിർറാ. റായിനെ കൂടുതൽ റ എന്ന ശബ്ദം വരരുത്, മിർ റബ്ബിക്കും. അസീം അസീം വാദിന്റെ ഉച്ചാരണം അസീം അലീം അല്ല മിർ റബ്ബിക്കും അലീം ഇങ്ങനെ ഉദരുത് അസീം. വഇദ് ഫറഖ്ന ബികുമുൽ ബഹ്റ വഇദ് ദാല ഫറഖ്ന قافنا قلقل چهنم فرقنا الا فرق فرقنا بكم البحر بحر حائل
തൊണ്ടയുടെ മധ്യഭാഗം. ഫഅൻജൈനാകും ഇഖ്ഫാമിഗുന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻജൈനാകും വ സാകിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഗൈനിന്റെ മഖ്റജ്. ഖാഫിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. വഅഗ്റഖ്ന ആല മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. وأغرقنا آل فرعون إبراهيم فرعون فرعون എന്ന് പറയരുത്, فرعون فرعون وأنتم تنظرون وأنتم إخفاهم بغنى تنظرون إخفاهم بغنى അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഇവിടെ തൻസുറൂൻ ദാദ് ഉണ്ട്, ദാദ് ഹെവി ലെറ്റർ ആണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിന്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ അല്പം ഭാരിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. തൻസുറൂൻ ഇങ്ങനെ.

0: സൂറത്തുൽ ബഖറയിലെ 49-50 ആയത്തുകൾ ഭംഗിയായിട്ട് പറയണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 49-50 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക. വോയ്സ് ഓഫ് ഹറം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായിട്ടുള്ളത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 491 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 491-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: هي الحبيبة والمختار.
4: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: Peace Radio, tuned to reality.
0: സികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

آخر، ومن يتول فإن الله هو الغني الحميد. عسى الله

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മുംതഹനയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അൽ ഷംസാൻ.
1: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: من الشيطان الرجيم.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 11 അധ്യായം സൂറ ഹൂദിന്റെ 50 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ ഉംറാനി.
1: April 29, 2020 ബുധൻ. പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രവിക്കുവാൻ പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു മായിദ 80 മുതൽ 120 വരെയും സൂറത്തു അൻആം 1 മുതൽ 125 വരെയും ആയത്തുകൾ നമുക്ക് കേൾക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു മായിദയിലെ 80 മുതൽ 120 വരെ വചനങ്ങളും സൂറത്തു അൻആമിലെ 1 മുതൽ 125 വരെ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 2-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. സ്വാഫാത്തിലെ തുടക്കത്തിൽ തന്നെയുള്ള സത്യവചനങ്ങൾ, അള്ളാഹു സത്യം ചെയ്തു പറയുന്ന വചനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ എടുത്തു പറയുന്നൊരു കാര്യം, സത്യവുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ കാഴ്ചപ്പാട്, അധ്യാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ ഒരു വിശ്വാസിക്ക് മറ്റാരുടെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവൻ്റെ ഏത് സൃഷ്ടികളെക്കൊണ്ടും അവൻ സത്യം ചെയ്യാം. മാത്രമല്ല, അള്ളാഹു അവൻ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കൊണ്ട്, സൃഷ്ടിയെക്കൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ അത് ഏറെ മഹത്തരമാകുന്നു, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാകുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മുഫസ്സിറീങ്ങൾ പറയുന്നു, ലിഅന്നൽ ഖസമ ഫീഹി മഅന തഅദീം. സത്യത്തിൽ, സത്യം ചെയ്യുന്നതിൽ ഒരു ആദരിക്കലുണ്ട്, ബഹുമാനിക്കലുണ്ട്, അല്ലെങ്കിൽ മഹത്വപ്പെടുത്തലുണ്ട്. വലാ യജൂസു തഅദീമുൽ മുത്ലഖു ഇല്ലാ ലില്ലാഹിൽ അലിയിൽ അദീം. അതുകൊണ്ട് തന്നെ ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെയല്ലാതെ ആ തരത്തിൽ നമുക്ക് മഹത്വപ്പെടുത്താൻ, തഅലീമാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക. ആരെങ്കിലും അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് എൻ്റെ പിതാവാണ് സത്യം, എൻ്റെ ഉമ്മയാണ് സത്യം, അല്ലെങ്കിൽ ബദരീങ്ങളാണ് സത്യം, അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖാണ് സത്യം എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളെ കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി പറയുന്നു, ആരെങ്കിലും അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. മറ്റൊരു ഹദീസിൽ കാണാം, ഫലാ തഹലിഫൂ ബി ആബായിക്കും വലാ അബ്നായിക്കും വലാ ഉമ്മഹാത്തിക്കും. നിങ്ങൾ നിങ്ങളുടെ പിതാക്കളുടെ പേരിലോ നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിലോ നിങ്ങളുടെ മാതാക്കളുടെ പേരിലോ സത്യം ചെയ്യരുത്. വലാ തഹലിഫൂ ബിൽ അംബിയാ. നിങ്ങൾ പ്രവാചകന്മാരുടെ പേരിൽ പോലും സത്യം ചെയ്യാൻ പാടില്ല. വലാ ബിൽ ഔലിയായി. അതേപോലെ തന്നെ ഔലിയാക്കളുടെ പേരിലും സത്യം ചെയ്യരുത്. വൈദാ ഹലഫ്തും ഫഹ്ലിഫു ബില്ലാഹി അസ്സവജൽ. നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക. അതുപോലെ തന്നെ സത്യവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്നൊരു കാര്യം, അന്നല്ലാഹ ലാ യഹ്ലിഫു ബിഷൈഇൻ മിൻ ഖൽഖിഹി. അല്ലാ തൻ്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെക്കൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ, ഇല്ലാ കാന ഹാദ ശൈ മിൻ അഅലമി ആയാതി. ആ വസ്തു, ആ സൃഷ്ടി ഒരു വലിയ ദൃഷ്ടാന്തമായിരിക്കും, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കും. അതും നമുക്ക് സത്യവചനങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹു 3 കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. വസ്വാഫാതി സ്വഫ, ഫസ്സാജിറാതി സജ്റ, ഫത്താലിയാതി ദിക്റ എന്ന് പറഞ്ഞതിന് ശേഷം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സ്ഥാപിക്കുന്ന കാര്യം,
4: ഇന്ന ഇലാഹകും ലവാഹിദ്,
3: നാലാമത്തെ വചനം അങ്ങനെയാണ്, ഇന്ന ഇലാഹകും, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ,
4: ലവാഹിദ്,
3: ഏകൻ തന്നെയാകുന്നു, നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു.
4: ഹാദാ ഹുവ ജവാബുൽ ഖസം
3: വദാലിക അന്നൽ മുശ്രിക്കീന കാനു യുൻകിറൂന അൻ യകൂന ഇലാഹു വാഹിദ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സത്യം ചെയ്തു പറഞ്ഞ് സ്ഥാപിച്ചത്? കാരണം ബഹുദൈവ വിശ്വാസികൾ ഇത് അംഗീകരിക്കാത്തവരായിരുന്നു, ഇത് നിരാകരിക്കുന്നവരായിരുന്നു. ആരാധ്യൻ ഏകനാവുക എന്നത് അവർ അംഗീകരിക്കാത്ത കാര്യമായിരുന്നു. അതുകൊണ്ടാണ് സൂറത്തു സ്വാദിൽ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്,
4: അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്.
3: അജഅലൽ ആലിഹത, അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാധ്യന്മാരെ ആക്കുകയാണോ? ഇലാഹൻ വാഹിദ, ഒരേ ഒരു ആരാധ്യൻ എന്ന് പറഞ്ഞാൽ പല ആരാധ്യന്മാരെയും അവർ സങ്കല്പിച്ചിരുന്നു. ആ ആരാധ്യന്മാരെ ഒക്കെ മാറ്റിയിട്ട് ഒരേ ഒരു ആരാധ്യനെ സ്ഥാപിക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാകുന്നു. അപ്പോഴാണ് ഫഅഖ്സമ അല്ലാഹു തആല അലാ വഹദാനിയതിഹി ഫഖാൽ ഇന്ന ഇലാഹകും ലവാഹിദ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ സത്യം ചെയ്ത് സ്ഥാപിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകൻ തന്നെയാകുന്നു. ഇന്ന ഇലാഹുക്കും ഇലാഹക്കും യഅനി അയ്യുഹന്നാസ് ലവാഹിദുൻ. ഇന്ന ഇലാഹക്കും എന്ന് പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹേ മനുഷ്യരേ എന്നതാണ്. ലവാഹിദുൻ, ഏകൻ തന്നെയാകുന്നു, അതായത് ലാ ഷരീക ലഹു, ഏകനാണെന്ന് പറഞ്ഞാൽ അവന് പങ്കുകാരില്ല. വൽ വാഹിദുൽ അഹദ്, അവൻ ഏകരിൽ ഏകനാകുന്നു, ഒരുവൻ മാത്രമാകുന്നു. അതാണ് നിങ്ങളുടെ ആരാധ്യൻ ഏകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷാപരമായി ഇലാഹ് എന്ന പദം ഫിആൽ വസ്നിലുള്ള ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ബിമഅന മഫ്ഊൽ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ശക്തി എന്നാണ്. മഅലൂഹ് എന്നാണ് ഉദ്ദേശം. വൽ മഅലൂഹു ഹുവല്ലദീ യുഅബദു മഹബ്ബതൻ വതഅലീമൻ. യഥാർത്ഥത്തിൽ ഭാഷയിൽ ആരാധ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവം ആദരവോടുകൂടി ഏതൊരു ശക്തിയെ ഒരാൾ അവലംബിക്കുന്നുവോ അതാണ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ. ഫബി മഹബ്ബത്തിഹി യഖൂമുൽ ഇൻസാനു ബിഫിഇലിൽ അവാമിർ. അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് മനുഷ്യൻ അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ അവന് കാരണം, അഥവാ അള്ളാഹുവിനോടുള്ള അതിരട്ട സ്നേഹം. വബി തഅലീമിഹി, അതേപോലെ തന്നെ അവൻ അള്ളാഹുവിനോടുള്ള ബഹുമാനം കാരണം യൻതഹി അനിൻ നവാഹി, അള്ളാഹ വിലക്കിയ കാര്യം മനുഷ്യൻ ഉപേക്ഷിക്കുന്നു. ഇന്ന മഅബൂദക്കും അയ്യുഹന്നാസ് ലവാഹിദുൻ ലാ ഷരീകല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ വചനത്തിൽ പറയുന്ന കാര്യം, ഹേ മനുഷ്യരെ, നിങ്ങളുടെ ആരാധ്യൻ ഏകൻ മാത്രമാകുന്നു, പങ്കുകാരൻ ഇല്ലാത്തവനാകുന്നു. ഇത് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന, ഖുർആനിൻ്റെ അനുയായികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ശരിയായി ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തിൻ്റെ പല അംശങ്ങളും അള്ളാഹു അല്ലാത്ത പലരിലും അർപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട ദുആകൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുകയും, ഞങ്ങൾ ആ ശക്തികൾ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, അവർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ഞങ്ങളെ സഹായിക്കുമെന്നേ വിശ്വസിക്കുന്നുള്ളൂ എന്ന ന്യായം പറയുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യവും ഗൗരവവും നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന ഏത് കാര്യവും മറ്റേത് ശക്തിക്ക് നമ്മൾ നൽകിയാലും ആ ശക്തിയെ ഇലാഹാണെന്ന് പേരിട്ട് വിളിക്കേണ്ടതില്ല. ആ ഇബാദത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട കാര്യം മറ്റു ശക്തികൾക്ക് സമർപ്പിക്കുന്നതിലൂടെ അവർ നമ്മൾ ഇലാഹാക്കി മാറ്റി. ഈ ഗൗരവം മുസ്ലിം സമുദായത്തെ, പാമര ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് ഈ വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുമ്മ സക്കറഹും ബി ദലീലി വഹദാനിയതിഹി, പിന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തിന് അള്ളാഹു തെളിവ് പറയുന്നു. ഫിൽ ഉലൂഹിയ, അല്ലാ ഇലാഹാണെന്നതിൽ അല്ലെങ്കിൽ ഉലൂഹിയത്തിൽ അവൻ ഏകനാണെന്ന കാര്യം അള്ളാഹ് സ്ഥാപിക്കുകയാണ്. അതെന്താ? വഹുവ വഹദാനിയതുഹു ഫിർ റുബൂബിയ, അല്ലാ റബ്ബാണ്, അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. ലിഅന്നഹും കാനു മുഖിറീന ബി തൗഹീദി റുബൂബിയ, അല്ലാഹു അല്ലാത്ത പലരെയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഇബാദത്തിന്റെ അംശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ പോലും, പൂർവ്വകാലത്ത് പോലും, റബ്ബ് അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു, ആ റബ്ബ് അല്ലാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് നൽകാൻ പാടുള്ളൂ, ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു ആവർത്തിച്ച് പറയുന്നത്. ഇത് തിരിച്ചറിയാതെ അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ആരാധനയിലും പ്രാർത്ഥനയിലും ഇബാദത്തിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥ വിശ്വാസികൾക്കിടയിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് യൂസുഫിൽ പ്രത്യേകം പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ പങ്കുചേർത്തിട്ടല്ലാതെ. ഈ ഒരവസ്ഥ വിശ്വാസികൾക്കിടയിൽ നമുക്ക് വ്യാപകമായി കാണാൻ കഴിയുന്ന കാര്യമാകുന്നു. മാത്രമല്ല, ഇന്നും തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ നേർക്കുനേരെ തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ രോഗം മാറ്റിത്തരണേ, ഞങ്ങൾക്ക് ഇന്ന പ്രയാസം നീക്കിത്തരണേ എന്ന് പച്ചയായി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ പറയുന്ന ന്യായം എന്താണ്? ഞങ്ങൾ ഈ വിളിക്കപ്പെടുന്ന ആളെ, അത് പ്രവാചകനെയാകട്ടെ, ഏത് വലിയനെയാകട്ടെ, ഏത് ഷെയ്ഖിനെയാകട്ടെ, അവർക്ക് ഞങ്ങൾ ഇലാഹ് എന്ന വിശേഷം ഞങ്ങൾ നൽകുന്നില്ല, ഞങ്ങൾ അവരെ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അത്തരമൊരു പ്രാർത്ഥനക്കുള്ള അവകാശമോ അനുവാദമോ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ഏത് ശക്തികളോട് നിങ്ങൾ ചെയ്താലും, ആവശ്യങ്ങൾ ചോദിച്ചാലും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് ശിർക്കാവുകയില്ല എന്ന് അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 117-ാമത്തെ വചനം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. വമൻ യദുഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിന് പുറമേ മറ്റു ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ലാ ബുർഹാന ലഹു ബിഹ്, അവർക്കതിന് യാതൊരു പ്രമാണവും ഇല്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹ്, അവരുടെ വിചാരണ അല്ലാഹുവിന്റെ അടുക്കലാകുന്നു, അല്ലാഹ് അവരുടെ വിചാരണ ചെയ്യും. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, തീർച്ചയായും ഇത്തരം നിഷേധികൾ അവർ വിജയിക്കുകയില്ല എന്നാണ് അല്ലാഹു ഗണ്ഡിതമായി ഖുർആനിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന, മുമ്പ് കാലത്തുണ്ടായിരുന്ന വിശ്വാസങ്ങളെ പൊടി തട്ടിയെടുത്ത് ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, തൗഹീദ് സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന ആളുകളെ പോലും ശിർക്കിലേക്ക് തന്നെ തിരിച്ചുവിടാൻ, അല്ലാഹുവല്ലാത്ത ഏത് ശക്തികളോട് പ്രാർത്ഥിച്ചാലും ഇലാഹല്ല എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന സമൂഹത്തിനിടയിൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ശരിയായ അധ്യാപനം, തൗഹീദിൻ്റെ ശരിയായ വെളിച്ചം അവർക്ക് പകർന്നു നൽകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സുമ്മ ദക്കറഹും ബി ദലീലിൻ വഹദാനിയതിഹി ഫിൽ ഉലൂഹിയ, തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു അവൻ്റെ ഏകത്വത്തിന് തെളിവായിക്കൊണ്ടാണ് തുടർന്ന് സംസാരിക്കുന്നത്. അതെന്താ? റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്. റബ്ബുസ്സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും അതുപോലെ തന്നെ ഉദയസ്ഥാനങ്ങളുടെയും റബ്ബ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ ഉലൂഹിയത്തിനെക്കുറിച്ച് അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്ന് പറയുന്ന വചനങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് എടുത്തു പറയുന്നത് ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ الشംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. വലഇൻ സഅൽതഹും, നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, വസഖറ الشംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും അധീനമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അവർ പറയും അല്ലാഹുവാണെന്ന്. ഇത് ഒരു സ്ഥലത്തല്ല, സൂറത്ത് സുഖ്റുഫിൽ കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. നീ അവരോട് ചോദിച്ചാൽ ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവർ പറയും അല്ലാഹ്, അല്ലാഹുവാണെന്നവർ ഉറപ്പിച്ചു പറയും. അല്ലാഹുവിൻ്റെ ചോദ്യം, ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? അഥവാ സൃഷ്ടാവ് അല്ലാഹുവാണെന്നിരിക്കെ ആ സൃഷ്ടാവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തും അതേപോലെ തന്നെ പ്രാർത്ഥനയും മറ്റു പലരിലേക്കും അർപ്പിക്കാൻ പിന്നെ എന്ത് ന്യായമാണുള്ളത്? സൂറത്ത് സുഖ്റുഫിലെ 87-ാമത്തെ വചനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നു, ഫകാനു മുഖിദ്ദീന ബി അന്നൽ ഖാലിഖ വാഹിദുൻ, അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു സൃഷ്ടാവ് ഏകനാകുന്നു. അല്ലാഹു പറയും, അതുകൊണ്ട് തന്നെ ഫഅൽസമഹുമുല്ലാഹു തആല ബിഹാദൽ ഇഖ്റാറ ബിതൗഹീദിർ റുബൂബിയ അൻ യുഖിറു ബിതൗഹീദുൽ ഉലൂഹിയ. സൃഷ്ടാവും സംരക്ഷകനും അല്ലാഹുവാണെങ്കിൽ പിന്നെ ആ അല്ലാഹുവിനെ മാത്രമല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? മറ്റാരാണ് പിന്നെ ആരാധനയും പ്രാർത്ഥനയും അർഹിക്കുന്നത് എന്നാണ് ഇത്തരം വചനങ്ങളിലൂടെ അല്ലാഹു എടുത്തു പറയുന്നത്. മാത്രമല്ല, തൗഹീദ് സ്ഥാപിക്കുന്ന വചനങ്ങൾ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. പല ഉദാഹരണ സഹിതം പല ഉപമകളിലൂടെ ഖുർആൻ തൗഹീദ് സ്ഥാപിക്കുന്നു. അതേപോലെ തന്നെ റുബൂബിയത്തിന് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവിനെ ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മഴ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നത് പോലും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അല്ലാഹുവാണെന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളെ വഴിതിരിച്ചുവിടുന്നു?

0: അവന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അല്ലാഹു ഖൈർ, അല്ലാഹുവാണോ ഉത്തമൻ. അമ്മാ യുശ്രിക്കൂൻ, അതല്ല അവർ പങ്കുചേർക്കുന്നവരാണോ. അമ്മൻ ഖലഖസ് സമാവാത്തി വൽ അർദ്, അതല്ല ആകാശങ്ങളും ഭൂമിയും ആരാണ് പടച്ചത്. ഈ തരത്തിൽ കുറേ ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്കിതൊക്കെ ആര് ഉണ്ടാക്കി തന്നു എന്ന്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ എന്തേ ആരാധിക്കാത്തത്, അവന് നിങ്ങൾ എന്തുകൊണ്ട് പങ്കു ചേർക്കുന്നു. സഹോദരന്മാരെ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു ഹൃദയവസന്തത്തിൽ.

0: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ അലഖ് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.
1: അധ്യായം 96, സൂറത്തുൽ അലഖ്, ഭ്രൂണം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സൂറത്ത്. തിരുമേനിക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അതോടുകൂടിയാണ്. ഇമാം അഹമ്മദ്, ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവത്തിൻ്റെ സംഗ്രഹം ഇപ്രകാരമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ആദ്യമുണ്ടായത് യഥാർത്ഥമായി പുലരുന്ന സ്വപ്നങ്ങൾ കാണലായിരുന്നു. പിന്നീട് ജനങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുവാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അവിടുന്ന് ഹിറാമല ഗുഹയിൽ ചെന്ന് കുറേ ദിവസങ്ങളോളം വീട്ടിലേക്ക് വരാതെ അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ തീരുമ്പോൾ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് അത്ര നാളത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഗുഹയിൽ വെച്ച് ആ യഥാർത്ഥം സംഭവിച്ചു. മലക്ക് വന്നു, ഞാൻ ജിബ്രീലാണെന്നും താങ്കൾ ഈ സമുദായത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സന്തോഷവാർത്ത അറിയിച്ചു. അനന്തരം മലക്ക് ഇഖ്റാ, ഓതുക എന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ ഓതുന്നവനല്ല. തിരുമേനി പറയുകയാണ്, അപ്പോൾ എനിക്ക് വിഷമം അനുഭവപ്പെടുമാറ് മലക്ക് എന്നെ കൂട്ടിപ്പിടിച്ചു. പിന്നീട് എന്നെ വിട്ടുകൊണ്ട് ഓതുക എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ ഓതുന്നവനല്ല, അഥവാ എനിക്ക് ഓതാൻ അറിഞ്ഞുകൂടാ എന്ന് ഞാനും പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും അദ്ദേഹം അങ്ങിനെ എന്നെ കൂട്ടിപ്പിടിച്ചു വിടുകയുണ്ടായി. എന്നിട്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്ക് അല്ലദി ഖലഖ് എന്നു തുടങ്ങി അല്ലമഹു മാലം യാലം എന്നീ 1 മുതൽ 5 കൂടിയ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു തന്നു. അനന്തരം തിരുമേനി വിറച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് എനിക്ക് വസ്ത്രമിട്ട് പുതച്ചു തരുവീൻ, ജമ്മിലൂനി ജമ്മിലൂനി എന്ന് പറഞ്ഞു. പരിഭ്രമം നീങ്ങിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവരം പറഞ്ഞു. അവർ ഇങ്ങനെ സമാധാനിപ്പിച്ചു, പേടിക്കേണ്ട, സന്തോഷപ്പെട്ടുകൊള്ളുക, അള്ളാഹു അങ്ങയെ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല. അവിടുന്ന് കുടുംബബന്ധം പാലിക്കുകയും അന്യരുടെ ഞെരുക്കം ഏറ്റെടുക്കുകയും ഇല്ലാത്തവന് സഹായം നൽകുകയും അതിഥികളെ സൽക്കരിക്കുകയും വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ സഹായ സഹകരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണല്ലോ. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ തിരുമേനിയെയും കൊണ്ട് തൻ്റെ പിതൃവ്യപുത്രനും വയോധികനുമായ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുക്കൽ പോയി. അദ്ദേഹം നസ്രാണി അഥവാ ക്രിസ്തുമതം സ്വീകരിച്ചവൻ ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അറബി എഴുതുകയും ഇഞ്ചിയിലിൽ നിന്ന് ചില ഭാഗങ്ങൾ അറബി ഭാഷയിൽ എഴുതിയെടുക്കുകയും ചെയ്യുമായിരുന്നു. തിരുമേനി കണ്ട വർത്തമാനം അദ്ദേഹത്തെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മൂസ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്ന ആ മഹാദൂതനത്രേ. താങ്കളെ താങ്കളുടെ ജനത പുറത്താക്കുന്ന അവസരത്തിൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. തിരുമേനി ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? അദ്ദേഹം പറഞ്ഞു, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള കാര്യവുമായി വരുന്ന ആരും തന്നെ ഉപദ്രവിക്കപ്പെടാതിരിക്കയില്ല. ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ ശക്തിമത്തായ സഹായം ചെയ്യുമായിരുന്നു. അധികം താമസിയാതെ വറഖത്ത് മരണമടയുകയാണുണ്ടായത്. അഹമ്മദ്, ബുഖാരി, മുസ്ലിം. ഈ സൂറത്തിലെ ആദ്യത്തെ 5 വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനങ്ങളെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. പിന്നീട് പ്രബോധനം ആരംഭിക്കുകയും ഖുറൈശികളുടെ നിഷേധം മുഴുത്തുവരികയും ചെയ്തപ്പോഴാണ് ബാക്കി ഭാഗം അവതരിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ആദ്യ വചനങ്ങളുടെയും പിന്നീടുള്ള വചനങ്ങളുടെയും ഉള്ളടക്കം കൊണ്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. വല്ലാഹു അഅലം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
1: ഇഖ്റാ, ഓതുക, വായിക്കുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ.
3: ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ,
1: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക.
4: വചനം 2.
1: ഖലഖ, അവൻ സൃഷ്ടിച്ചു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ അലഖിൻ, രക്തപിണ്ഡത്തിൽ നിന്ന്.
3: ഖലഖൽ ഇൻസാന മിൻ അലഖ,
1: മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു.
4: വചനം 3.

0: ഇഖ്റ, ഓതുക, വായിക്കുക. വറബ്ബുക, നിന്റെ റബ്ബ്. അൽ അക്റം, ഏറ്റവും ഉദാരനാണ്, അതിമാന്യനാണ്.
1: ഇഖ്റ വറബ്ബുക അൽ അക്റം,
0: ഓതുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ അഥവാ മാന്യൻ ആകുന്നു.
2: വചനം 4.
0: അല്ലദി അല്ലമ, പഠിപ്പിച്ചവൻ. ബിൽ ഖലം, പേന കൊണ്ട്.
1: അല്ലദി അല്ലമ ബിൽ ഖലം,
0: പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്.
2: വചനം 5.
0: അല്ലമൽ ഇൻസാന, മനുഷ്യനു അവൻ പഠിപ്പിച്ചു. മാലം യഅലം, അവൻ അറിയാത്തത്.
1: അല്ലമൽ ഇൻസാന മാലം യഅലം,
0: അതെ, മനുഷ്യനെ അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
3: വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഓതിത്തുടങ്ങുവാനുള്ള കൽപ്പനയാണിത്. ഓത്ത് ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണമെന്നും കൽപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് ആദ്യം പൊതുവിൽ പ്രസ്താവിച്ച ശേഷം മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അവന്റെ ഉത്ഭവത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്നു. അങ്ങനെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയ അതേ റബ്ബ് തന്നെയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കുവാൻ പോകുന്നതെന്നും അതിനാൽ അവന്റെ സൃഷ്ടിയും അവന്റെ രക്ഷാകർത്തൃത്വത്തിൽ നിലകൊള്ളുന്നവനുമായ മനുഷ്യൻ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്നു. അനന്തരം വേദഗ്രന്ഥം പാരായണം ചെയ്യുവാൻ ഒന്നുകൂടി കൽപ്പിച്ചുകൊണ്ട് ആ രക്ഷിതാവ് ഏറ്റവും ഉദാരനായ അതിമാന്യനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതെ, അവന്റെ ഔദാര്യവും മാന്യതയും നിമിത്തമാണ് ഈ വേദഗ്രന്ഥം നൽകുന്നതും പേന കൊണ്ട് മനുഷ്യർക്ക് പഠിക്കുമാറാക്കിയതും അവർക്കറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചതും. മനുഷ്യന് അറിവ് സമ്പാദിക്കുവാൻ മാർഗങ്ങൾ പലതും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ മുഖ്യമായ ഒന്നത്രേ എഴുത്തും വായനയും ശീലിക്കുവാനുള്ള ഉപകരണമാകുന്ന പേന. വേദഗ്രന്ഥത്തിൽ ഒന്നാമതായി അവതരിച്ച ദിവ്യ സന്ദേശത്തിൽ വേദഗ്രന്ഥം വായിക്കുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ പേനയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നതോർക്കുമ്പോൾ എഴുത്തിനും വായനക്കും സത്യവിശ്വാസികൾ എത്രമാത്രം വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന് അനുമാനിക്കാമല്ലോ. ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ചെറുവാക്യത്തിൽ പേനയുടെ പ്രാധാന്യം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: പേന അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഒരു മതവും നിലനിൽക്കുകയില്ല, ഒരു ജീവിതവും നന്നായി തീരുകയുമില്ല. മതദൃഷ്ട്യാ നോക്കുമ്പോൾ എഴുത്തും വായനയും അഭ്യസിക്കുന്നതിന് ഇസ്ലാമിനോളം സ്ഥാനം കൽപ്പിക്കുന്ന മറ്റൊരു മതമില്ലെന്ന് തീർച്ചയാണ്. സന്ദർഭവശാൽ ഒരു വസ്തുത ഇവിടെ ഉണർത്തിക്കൊള്ളട്ടെ. എഴുത്തും വായനയും എന്ന് പറയുമ്പോൾ ഇന്ന് മുസ്ലിങ്ങളിൽ തന്നെ മിക്കവരുടെയും ഹൃദയത്തിൽ ഖുർആനെക്കുറിച്ചോ അതിൻ്റെ ഭാഷയായ അറബിയെക്കുറിച്ചോ ഓർമ്മ വരാറില്ല. പ്രാദേശിക ഭാഷകളോ മാതൃഭാഷയോ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രചാരത്തിലിരിക്കുന്ന ചില ഭാഷകളും കൂടിയോ മാത്രമേ അവരുടെ ആലോചനയ്ക്ക് വിഷയമാകുന്നുള്ളൂ. ഇതേ ഖുർആൻ വാക്യങ്ങളും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അക്ഷരജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗങ്ങളും മറ്റും നടത്തിയേക്കുകയും ചെയ്യും. വാസ്തവത്തിൽ മാതൃഭാഷയിലും ജീവിതത്തിൽ അതത് കാലത്ത് അത്യാവശ്യമായി തീരുന്ന ഇതര ഭാഷകളിലും അക്ഷരജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെ ആവശ്യകത വിസ്മരിച്ചുകൂടാ. അതേസമയത്ത് മുസ്ലിങ്ങളെന്ന നിലക്ക് മുസ്ലിങ്ങൾ അതിനേക്കാളേറെ പരിഗണന നൽകേണ്ടത് ഖുർആനിനും അതിൻ്റെ ഭാഷയ്ക്കുമാണ്. ഖുർആന്റെ അക്ഷരങ്ങൾ നോക്കി വായിക്കുവാൻ മാത്രം പഠിച്ച് തൃപ്തിയടയുകയും അതിൻ്റെ അർത്ഥത്തെയും ഭാഷയെയും സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളുമെന്നത് വളരെ ഖേദകരമത്രേ. അറബി ഭാഷയുടെ പ്രചാരകന്മാരായി ഇക്കാലത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളവരിൽ പോലും അതൊരു ലോകഭാഷയെന്നോ സാഹിത്യ ഭാഷയെന്നോ ഉള്ള നിലക്കല്ലാതെ ഖുർആന്റെയും ഇസ്ലാമിൻ്റെയും ഭാഷയെന്ന നിലക്ക് അതർഹിക്കുന്ന സ്ഥാനം നൽകാത്തവരുണ്ടെന്നുള്ളതും ഇക്കാലത്ത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാകുന്നു.
2: വചനം 6.
0: കല്ല, വേണ്ട. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലയതഗോ, അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു.
1: കല്ല ഇന്നൽ ഇൻസാന ലയതഗോ,
0: വേണ്ട, നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ടുകളയുന്നു.
2: വചനം 7.
0: അർആഹു, അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന, താൻ ധന്യനായി എന്ന്, ഐശ്വര്യപ്പെട്ടു, അനാശ്രയിയായി എന്ന്.
1: അർആഹു ഇസ്തഗ്ന,
0: അവൻ അവനെ സ്വയം ധന്യനായിരിക്കുന്നുവെന്നു കണ്ടതിനാൽ.
2: വചനം 8.
0: ഇന്ന ഇലാ റബ്ബിക, നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്കാണ്. അർറുജഅ, മടക്കം.
1: ഇന്ന ഇലാ റബ്ബിക അർറുജഅ,
0: മനുഷ്യ നിശ്ചയമായും നിന്റെ റബ്ബിങ്കലേക്ക് എത്രയും മടക്കം.
3: പ്രഥമ ദൃഷ്ടിയിൽ മനുഷ്യൻ ഈ ലോകത്ത് സ്വതന്ത്രനായി വിടപ്പെട്ടിരിക്കുകയായതുകൊണ്ട് തന്റെ കാര്യത്തിന് താൻ തന്നെ മതി, മറ്റൊരാളുടെയും ആശ്രയം തനിക്ക് വേണ്ടതില്ല, ആരോടും തനിക്ക് ഉത്തരവാദിത്വവുമില്ല എന്നിങ്ങനെയുള്ള നാട്യത്തിലാണ് അവൻ. ഈ തെറ്റായ ധാരണ നിമിത്തം അവൻ നേരും നിറയും തെറ്റി. സ്രഷ്ടാവിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ബോധമില്ലാതെ ധിക്കാരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്യവും ധാരണയും അവൻ വിട്ടേക്കട്ടെ. അവന്റെ രക്ഷിതാവായ അള്ളാഹുവിങ്കലേക്ക് എല്ലാവരും മടങ്ങി വരാതിരിക്കയില്ല. അവന്റെ മുമ്പിൽ അവൻ കൈകെട്ടി ഉത്തരം പറയേണ്ടതായും വരും. ആകയാൽ ഓരോരുത്തരും അതിരു കവിയാതെ താൻ എങ്ങനെ ചരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് മുറപ്രകാരം നടന്നുകൊള്ളട്ടെ എന്ന് സാരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു സംഭവം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ ഇപ്രകാരം ഉദ്ധരിക്കുന്നു. അബൂജഹൽ ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് അവന്റെ മുഖം മണ്ണിൽ വെക്കാറുണ്ടോ? ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ നിശ്ചയമായും അവന്റെ പിരടിക്ക് ഞാൻ ചവിട്ടും, അവന്റെ മുഖം ഞാൻ മണ്ണിൽ പുരളിക്കുകയും ചെയ്യും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവൻ പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു. അപ്പോഴേക്കും അവൻ അതേ ചെന്ന കാലിൽ തന്നെ പെട്ടെന്ന് മടങ്ങുകയും കൈകൊണ്ട് തടുക്കുകയും ചെയ്തു. തനിക്കെന്തു പറ്റിയെന്ന് ചോദിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, എനിക്കും അവനുമിടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങും കുറെ ഭയാനക വസ്തുക്കളും ചിറകുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ എന്നോട് അടുത്തു വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഓരോരോ അവയവമായി റാഞ്ചിയെടുക്കുമായിരുന്നു. ഇതുപോലെ വേറെയും നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഈ അടിസ്ഥാനത്തിൽ അടുത്ത വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത് അബൂജഹലിനെയും പ്രസ്തുത സംഭവത്തെയുമാണെന്ന് പല മുഫസ്സിറുകളും പറയുന്നു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അലഖ് 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
6: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ദിനേന ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന പ്രോഗ്രാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോക സൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്ക്
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളായ ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസ 124 മുതൽ 176 കൂടിയ വചനങ്ങളും സൂറത്തു മായിദ 1 മുതൽ 79 കൂടിയ വചനങ്ങളും നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസാ 124 മുതൽ 176 വരെയും സൂറത്തു മായിദ 1 മുതൽ 79 വരെയുമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.
4: وقال فرعون

0: ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത് വചനം, ഭാഗം 1. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാടമാക്കാം, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

تدخلوا لا تدخلوا بيوت النبي إلا أن يؤذن لكم

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അള്ളാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 53-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അതിൻ്റെ ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 47-48 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 46 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അള്ളാ 47-48 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീൽ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്സിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അതുകൊണ്ട് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഇനി ഇസ്രായീല ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. പലപ്പോഴും ഓതിപ്പോകുന്നതൊക്കെ ഇസ്രായീല എന്നാണ്, ഇസ്രായീല, അങ്ങനെയല്ല, ഇസ്രായീല. ഉദ്കുറു നിഅമതിയല്ലതി ഇസ്രായീല, ഉദ്കുറു, ഉദ്കുറു, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉദ്കുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി, നിഅമതി, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ നിഅമതി യ കൃത്യമായിട്ട് ഉച്ചരിക്കണം. നിഅമതി അല്ലതി, നിഅമതി അല്ലതി എന്ന് ഓതിപ്പോകരുത്, യ മാറിയിട്ട് ഹംസ വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഅമതിയല്ലതി, അല്ലതി അൻഅംതു, ഇവിടെയും മദ് മുൻഫസ്സിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാവുന്ന മദ്ദാണത്. ഇനി അൻഅംതു, അൻഅംതു, അൻഅംതു, കൃത്യമായിട്ട് നൂനിനെ വെളിവാക്കണം. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അൻഅംതു എന്ന് അൻഅംതു ഇങ്ങനെ ഓതരുത്, അൻഅംതു അല്ല, അൻഅംതു. അലൈക്കും വ അന്നി, അലൈക്കും വ, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി മീമിനെ പൂർണ്ണമാക്കണം. വ അന്നി, വ അന്നി, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫദ്ദ, ദ, ദാദിന് ശദ്ദുണ്ട്, കൃത്യമായിട്ട് മഖ്റജ് ശരിയാക്കണം. ദാദിൻ്റെ മഖ്റജ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതോടൊപ്പം അത് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് കൃത്യമായിട്ട് ആ ഒരു മഖ്റജ് ശരിയാക്കുക തന്നെ വേണം. ഫല്ലൽതുകും, ഓതിപ്പോകുന്നത് പലപ്പോഴും ഫല്ലൽതുകും എന്നായിരിക്കും, ഫല്ലൽതുകും അല്ല, ഫദ്ദ, ദ, ദ, ദീ, ദു, അദ്, ഫദ്ദൽതുകും. അലൽ ആലമീൻ, അലൽ ആലമീൻ, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അലൽ ആലമീൻ എന്ന് ഓതരുത്, അലൽ ആലമീൻ. വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, വത്തഖു, വത്തഖു, വത്തഖു, വത്തഖു അല്ല, വത്തഖു, വത്തഖു. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഖാഫിൻ്റെ ശബ്ദം. ഖാ, ഖി, ഖു, അഖ്. വത്തഖു യൗമൻ ലാ, യൗമൻ, തൻവീൻ, ശേഷം ലാം, ഇത് ഗംബില ഗുന്ന. യൗമൻ ലാ, യൗമൻ ലാ, യൗമൻ ലാ എന്നല്ല പറയേണ്ടത്, യൗമൻ ലാ. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ, തജ്സി നഫ്സുൻ, നഫ്സ് അല്ല, നഫ്സുൻ, ഖലഖല ചെയ്യരുത്, നഫ്സുൻ, നഫ്സുൻ അൻ നഫ്സിൻ, തൻവീന് ശേഷം ഐന് ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. നഫ്സുൻ അൻ, അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം മുതമാസിലിൻ എന്നാണ് അതിൻ്റെ പേര്, ഒരേ നൂനാണ്. അൻ നഫ്സിൻ, അൻ നഫ്സിൻ ഷൈആ, തൻവീന് ശേഷം ഷീൻ, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം, തൻവീനിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മണിക്കണം. അൻ നഫ്സിൻ ഷൈആ, ഷൈആ എന്ന് വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ, ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. കൂട്ടി ഓതുമ്പോൾ ഷൈഔ വല, ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി ലയിപ്പിക്കുക, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് മിക്സ് ചെയ്യുക. ഷൈഔ വല
യുഖബലു യുഖ യുഖബലു യുഖ യുഖബലു മിൻഹ ശഫാഅതു വല ശഫാഅതു വല. തൻവീനു ശേഷം വ ഇത് ഗാം ബിഗുന്ന, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗാം ചെയ്തുകൊണ്ട് മണിക്കുക. ശഫാഅതു വല ولا يؤخذ شفاعه ولا يؤخذ. ഇവിടെ ഹംസയുടെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. കൽക്കല ചെയ്യാതെ കൃത്യമായിട്ട് അതിനെ ശബ്ദത്തിൽ കൊണ്ടുവരണം. ولا يؤخذ ولا يؤخذ منها عدل ولا عدل عدل ദാലിനെ കൽക്കല ചെയ്യണം. عدل عدل و عدل ولا تنوين ശേഷം വ ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ നക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദിലു വലഹും യുൻസറൂൻ വലഹും യുൻസ യുൻസ ഇഖ്ഫാ ബിഗുന്ന സ്വാദാണ്, അതുകൊണ്ട് മണിക്കലും സ്വരഭാരത്തിലായിരിക്കണം. സ്വാദ് ഇസ്തിലാന്റെ അക്ഷരമാണ്. വലഹും യുൻസറൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആയതിൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 47-48 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. കൃത്യമായ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീകും.

0: നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: وليعلموا أنما هو إله واحد وليذكر أولو الألباب.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ ഹാഫിൽ മാജിദ് അസ്സമീലിന്റെ വശ്യമായ പാരായണ മാധുര്യത്തിൽ നാം കേട്ടത് സൂറത്ത് ഇബ്രാഹിം 35 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 492 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ശൈഖ് സഅദ് അൽ ഗാമിദി.

ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 492 പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ആയിരങ്ങൾ ഒരുമിച്ച് അള്ളാഹുവിന് മുന്നിൽ നിൽക്കുന്ന വിശുദ്ധ നിമിഷങ്ങളിലെ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

جهنم وبئس المصير. يحلفون بالله ما قالوا

فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل

بالقعود أول مرة فاقعدوا مع الخالفين ولا تصل على

0: الله
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 73 മുതൽ 93 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്

0: الأحد.
1: الله أكبر. الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൽ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ റഅദിലെ 7 മുതൽ 9 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ ഇഖ്ലാസുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അൽ ഷംസാൻ.
3: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസ്സിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് സൂറ ആൽ ഇംറാനിലെ 80 മുതൽ 84 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 80 മുതൽ 84 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷൈഖ് ഖലീഫ അത്തുനേജി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു അത്തീനിൻ്റെ വിവരണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
2: അധ്യായം 95, സൂറത്തു തീൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വത്തീനി, അത്തി തന്നെയാണ്. വസ്സൈതൂൻ, ഒലീവ് തന്നെയാണ്.
3: വത്തീനി വസ്സൈതൂൻ,
2: അത്തി തന്നെയാണ്, ഒലീവും തന്നെയാണ് സത്യം.
4: വചനം 2.
2: വതൂരി സീനീൻ, സീനീൻ പർവ്വതം തന്നെയാണ്. സീനാ പർവ്വതം തന്നെയാണ്.
3: വതൂരി സീനീൻ,
2: സീനാ പർവ്വതവും തന്നെയാണ് സത്യം.
4: വചനം 3.
2: വഹാദൽ ബലദി, ഈ രാജ്യം തന്നെയാണ്. അൽ അമീൻ, നിർഭയമായ, വിശ്വസ്തമായ.
3: വഹാദൽ ബലദിൽ അമീൻ,
2: ഈ നിർഭയ രാജ്യവും തന്നെയാണ് സത്യം.
4: വചനം 4.
2: ലഖദ് ഖലഖന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. ഫീ അഹ്സനി, ഏറ്റവും നല്ലതിൽ. തഖ്വീം, പാകപ്പെടുത്തൽ, രൂപം ശരിപ്പെടുത്തൽ, ചൊവ്വാക്കൽ.
3: ലഖദ് ഖലഖന അൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം,
2: തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല പാകതയിലായി സൃഷ്ടിച്ചിരിക്കുന്നു.
4: വചനം 5.
2: തുമ്മറദദിനാഹു, പിന്നീടു നാം അവനെ മടക്കി ആക്കി തീർത്തു. അസ്ഫല, ഏറ്റം അധമൻ, താണവനായി. സാഫിലീൻ, അധമന്മാരിൽ, താണവരിൽ.
3: തുമ്മറദദിനാഹു അസ്ഫല സാഫിലീൻ,
2: പിന്നീട് അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമനാക്കി തീർത്തു.
4: വചനം 6.
2: ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. ഫലഹും, എന്നാൽ അവർക്കുണ്ടായിരിക്കും. അജ്റുൻ, പ്രതിഫലം, കൂലി. ഗൈറു മംനൂൻ, മുറിക്കപ്പെടാത്ത.

0: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടായിരിക്കും.
1: അത്തിവൃക്ഷം നമ്മുടെ നാട്ടിൽ കാണപ്പെടുമെങ്കിലും അറേബ്യയിലെ വിശേഷിച്ചും ഫലസ്തീൻ നാടുകളിലെ അത്തിക്ക് പല വിശേഷതകളുമുണ്ട്. പഴത്തിൻ്റെ വലുപ്പം, ആകൃതി, സ്വാദ്, പ്രയോജനം എന്നിവയിലെല്ലാം അത് വളരെ മെച്ചപ്പെട്ടതാകുന്നു. ആരോഗ്യദായകമായ ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവീര്യം നിറഞ്ഞതും മുഴുവൻ അംശങ്ങളും തിന്നാൻ കൊള്ളുന്നതുമാണത്. ഒലീവ് മരമാകട്ടെ അതിൻ്റെ കേന്ദ്രം തന്നെ ഫലസ്തീനും പരിസരങ്ങളുമാകുന്നു. ഒലീവിൻ്റെ കായ വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണവിത്താണ്. അതുകൊണ്ട് പ്രത്യേകതരം കറിയും ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നെടുത്ത എണ്ണയാണ് സെയ്തെണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒലീവെണ്ണ. എണ്ണകളുടെ കൂട്ടത്തിൽ ഇതിനും പ്രാധാന്യം കൂടും. കറിയായും മരുന്നായും ലേപനമായും വിളക്കെണ്ണയായും അത് ഉപയോഗിക്കപ്പെടുന്നു. മൂസാനബി അലൈഹിസ്സലാമക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അള്ളാഹുവിൻ്റെ സംസാരം കേട്ടതും തൗറാത്ത് ലഭിച്ചതും സീനാ പർവ്വതത്തിൽ വെച്ചാണ്. സിനീൻ എന്നും സെയ്ന എന്നും അതിന് പറയപ്പെടാറുണ്ട്. മൂസാ അലൈഹിസ്സലാമിൻ്റെയും ഇസ്രായേലിയരുടെയും ചരിത്രം ആ പർവ്വതവുമായി പല നിലക്കും ബന്ധപ്പെട്ടതാണ്. ഈ നിർഭയമായ രാജ്യം കൊണ്ട് വിവക്ഷ മക്ക രാജ്യമത്രേ. ഈ സൂറത്ത് അവതരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയായിരുന്നുവല്ലോ. അവിടെ വെച്ച് കൊല, ഹിംസ തുടങ്ങിയതൊന്നും പാടില്ലാത്തത് കൊണ്ടാണ് അതിനെ നിർഭയമായ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മക്കായുടെ പ്രാധാന്യത്തെപ്പറ്റി അധികമൊന്നും വിവരിക്കേണ്ടുന്ന ആവശ്യമില്ല. ഈ നാലു വസ്തുക്കളെ കൊണ്ടും ആണയിട്ടുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യമെന്താണെന്ന് നോക്കാം. മനുഷ്യനെ അവൻ ഏറ്റവും നല്ല ഒരു പാകതയിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശാരീരികമായും ബുദ്ധിപരമായും ആത്മീയമായും എല്ലാം തന്നെ അവൻ ഇതര ജീവികളെക്കാൾ ഉത്കൃഷ്ടനാകുന്നു. അവനേക്കാൾ എത്രയോ വമ്പിച്ച വസ്തുക്കളെപ്പോലും കീഴൊതുക്കുവാനും അടക്കി ഭരിക്കുവാനും വേണ്ടുന്ന പക്വതയും പാകതയും അവന് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അതേ മനുഷ്യനെ തന്നെ അവൻ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കാത്ത പക്ഷം ഏറ്റവും വലിയ അധമനാക്കി അള്ളാഹു തരം താഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. അഥവാ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം ദുഷ്ടനും നികൃഷ്ടനുമായിരിക്കും. പരലോകത്ത് അവന് ലഭിക്കുന്ന പ്രതിഫലം പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശോചനീയവും നിന്ദ്യവും ആയിരിക്കും. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരാകട്ടെ, സൃഷ്ടിയാവുള്ള അവരുടെ ഉത്കൃഷ്ടതയ്ക്ക് പുറമേ അള്ളാഹുവിൻ്റെ അടുക്കലും അവർ ഉത്കൃഷ്ടന്മാർ തന്നെ. അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലമാകട്ടെ കാലാകാലം തേമാനമോ ഭംഗമോ കൂടാതെ ശാശ്വതവുമായിരിക്കും. തഖ്‌വീം എന്ന വാക്കിന് തഖീഫ്, തഅദീൽ, തസ്വീർ, തസ്വിയ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അറബി നിഘണ്ടുക്കളിലും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കൊടുത്തു കാണുന്നത്. പാകപ്പെടുത്തുക, സമപ്പെടുത്തുക, കിടയൊപ്പിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുക, സംസ്കരിക്കുക, രൂപം നൽകുക, ശരിപ്പെടുത്തുക എന്നിങ്ങനെ ആ പദങ്ങൾക്ക് മലയാളത്തിൽ വിവർത്തനവും നൽകാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ വായിച്ച അർത്ഥവും വ്യാഖ്യാനവും നാലാം വചനത്തിന് നൽകിയിരിക്കുന്നതും. ഇമാം റാഹിം റഹിമഉള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഖുർആൻ നിഘണ്ടുവായ അൽ മുഫ്രദാത്തിൽ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: വദാലിക ഇഷാറത്തൻ ഇലാ മാ ഖുസ്സ ബിഹിൽ ഇൻസാനു മിനൽ അഖ്ലി വൽ ഫഹ്മ് വന്തിസാബിൽ ഖാമത്തി ദാല്ല അലസ്തി ഇലാഇഹി അലാ കുല്ലി മാ ഫീ ഹാദൽ ആലം. സാരം: ഈ ലോകത്ത് എല്ലാറ്റിനെയും അടക്കി ഭരിക്കുവാൻ പറ്റുമെന്ന് കാണിക്കുന്ന ബുദ്ധി, ഗ്രഹണശക്തി, നിവർന്ന ശരീരനില മുതലായി മനുഷ്യന് പ്രത്യേകം നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ വചനം ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം 7.
0: ഫമ എന്നിരിക്കെ എന്താണ്, അപ്പോൾ എന്താണ്, യുകദ്ദിബുക നിന്നെ വ്യാജമാക്കുന്നത്, ബഅദു പിന്നീട്, ശേഷം, ബിദ്ദീൻ പ്രതിഫല നടപടിയെപ്പറ്റി, മതത്തെക്കുറിച്ച്.
3: ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ.
0: നബിയെ, എന്നിരിക്കെ പിന്നീട് പ്രതിഫല നടപടിയെക്കുറിച്ച് നിന്നെ വ്യാജമാക്കുന്നത് എന്താണ്, അഥവാ എന്തൊരു ന്യായമാണതിനുള്ളത്?
2: വചനം 8.
0: അലൈസല്ലാഹു, അല്ലാഹു അല്ലയോ, ബി അഹ്കമി, ഏറ്റവും വലിയ വിധികർത്താവ്, ഏറ്റവും നല്ല വിധികർത്താവ്, അൽ ഹാകിമീൻ വിധികർത്താക്കളിൽ.
3: അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ,
0: അല്ലാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ?
1: ബലാ വഇന്ന അലാ ദാലിക മിനശ്ശാഹിദീൻ, അല്ലാതെ അഥവാ തീർച്ചയായും അതെ, ഞാനും അതിന് സാക്ഷ്യം വഹിക്കുന്നവരിൽ പെട്ടവനാണ് എന്ന് ഈ വചനം ഓതുമ്പോൾ പറയേണ്ടതുണ്ടെന്ന് സൂറത്തുൽ മുർസലാത്തിന്റെ അവസാനത്തിൽ നാം ഉദ്ധരിച്ച ഹദീസിൽ പ്രസ്താവിച്ചത് ഓർക്കുക. മനുഷ്യന്റെ നിലയും നിലവാരവും മുകളിൽ ചൂണ്ടിക്കാട്ടിയ പ്രകാരമാണ്. എന്നിരിക്കെ അവൻ ഒരു വിചാരണയെയും പ്രതിഫലത്തെയും നേരിടേണ്ടി വരുമെന്ന് ഈ ജനങ്ങളോട് പറയുമ്പോൾ അതിനെ വ്യാജമാക്കി നിഷേധിക്കുവാൻ പിന്നെ എന്തുണ്ട് ന്യായം? എന്തുണ്ട് കാരണം? ഒന്നുമില്ല, കേവലം മർക്കടമുഷ്ടിയും ധിക്കാരവും തന്നെ. എന്നാൽ അള്ളാഹു സാധാരണ വിധികർത്താക്കളെപ്പോലെയുള്ള ഒരു വിധികർത്താവല്ല. അവൻ എല്ലാ വിധികർത്താക്കളെക്കാളും ഏറ്റവും വലിയ യുക്തിമാനും ശക്തിമാനും അധികാരസ്ഥനുമായ വിധികർത്താവാണ്. ഇതവർ ഓർത്തിരിക്കട്ടെ എന്നു സാരം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അത്തീനിന്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
5: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നു വേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് സുബിൻ സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനം നീറുന്ന ഹൃദയങ്ങൾക്ക് തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത് 1-2 വചനങ്ങളാണ്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصافات صفا فالزاجرات زجرا فالتاليات ذكرا സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ സൂറത്തായ സൂറത്തു സ്വാഫാത്താണ് നാം അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു സ്വാഫാത്ത് മക്കിയായ സൂറത്താണ്. മക്കി സൂറത്തുകളുടെ പ്രത്യേകതകൾ വിശ്വാസപരമായ കാര്യങ്ങളാണ് കാര്യമായി മക്കി സൂറത്തുകളിൽ പ്രതിപാദിക്കുന്നത്. വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ് മക്കി സൂറത്തുകളിൽ അധികവും നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല, ഈ സൂറത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ പരാമർശിക്കുന്നിടത്ത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, 1, ബയാനു ഉസൂലുദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുക. ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ വളരെ സംക്ഷിപ്തമായി മുഫസ്സിറുകൾ അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. വ അഹമ്മുഹ അൽ ഉസൂലു സലാസ, അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് 3 അടിസ്ഥാന കാര്യങ്ങളാണ്. 1. അ തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വം. 2. വൻ നുബുവ, പ്രവാചകത്വം, നുബുവത്ത്. അതേപോലെ തന്നെ വൽ ബഅസു ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് സൂറത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. അതോടൊപ്പം തന്നെ സൂറത്തിൽ മുർസലീങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചരിത്രം, അതും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അമ്പിയ മുർസലീങ്ങളെക്കുറിച്ചുള്ള ചരിത്രവും സൂറത്തിൽ വിശദീകരിക്കപ്പെട്ടത് കാണാം. മക്കി മദനി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകൾ, സാമാന്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എന്താണ് മക്കിയ്, എന്താണ് മദനി എന്ന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കാര്യം, അൽ മക്കിയു ഹിയല്ലതി നസലത്ത് ഖബ്ലൽ ഹിജ്റ. ഈ സൂറത്തുകൾ, മക്കി സൂറത്തുകൾ, ഉൻസിലത്ത്, അത് അവതരിപ്പിക്കപ്പെട്ടത് ഖബ്ലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പാകുന്നു. ഫകുല്ലു മാ നസല ഖബ്ലൽ ഹിജ്റ ഫഹുവ മക്കി. അപ്പോൾ ഹിജ്റക്ക് മുമ്പ് അവതീർണമായ എല്ലാ സൂറത്തുകളും അത് മക്കിയായിരിക്കും. വ ഇൻ നസല ഫീ ഗൈരി മക്ക, മക്കയിൽ വച്ചല്ല അവതരിച്ചതെങ്കിൽ പോലും ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളൊക്കെ തന്നെ മക്കി എന്ന ഗണത്തിലാണ് വരിക. അതേപോലെ തന്നെ വക്കുല്ലു മാ നസല ബഅദൽ ഹിജ്റ ഫഹുവ മദനി. വ ഇൻ നസല ഫീ മക്ക, ഹിജ്റക്ക് ശേഷം അവതീർണമായ സൂറത്തുകൾ മദനീ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. ഒരു വേള മക്കയിൽ വെച്ചാണ് അവതരിച്ചതെങ്കിൽ പോലും ഹിജ്റക്ക് ശേഷമാണെങ്കിൽ അത് മദനീ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. ഇതാണ് വളരെ മുൻഗണന അർഹിക്കുന്ന, പ്രാധാന്യമർഹിക്കുന്ന മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം. സൂറത്തിൽ 1-ാമത്തെ വാക്യം വസ്വാഫാതി സ്വഫ എന്നാണ് ആരംഭിക്കുന്നത്. സൂറത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വാഫാത്ത് എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നവ. സ്വഫ് നമുക്ക് പരിചയമുള്ള പദമാണ്, അണി. നമസ്കാരത്തിലൊക്കെ തന്നെ സ്വഫ് നിൽക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സൂറത്ത് ആരംഭിക്കുന്നത് മറ്റു പല സൂറത്തുകളെ പോലെ തന്നെ കസമിൻ്റെ വാവോടുകൂടിയാണ്, അഥവാ സത്യം ചെയ്തു പറയാനുള്ള വാവാണ്, വാവുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. വസ്സാഫാത്തി സ്വഫാ. വസ്സാഫാത്തി എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നവ. മുഫസ്സിറീങ്ങൾ പറയുന്നു അത് ഐ അൽ മലായിക, മലക്കുകളെക്കുറിച്ചാണ് അണിയായി നിൽക്കുന്നവ എന്ന് പറഞ്ഞത്. സ്വഫൻ, ശരിക്ക് അണിയായിട്ട്, ശരിയായ വിധത്തിൽ. അൽ വാവു വാവുൽ ഖസം. ഇതിലെ വസ്വാഫാത്തി എന്നതിലെ വാവ് കസമിൻ്റെ വാവാകുന്നു, അഥവാ സത്യം ചെയ്തു പറയാനുള്ള വാവാകുന്നു. വല്ലാഹി എന്നൊക്കെ പറയുന്നത് പോലെ. യുഖ്സിമു റബ്ബുന സുബ്ഹാനഹു വതആല ബിസ്വാഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാഫാത്തിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അതേപോലെ തന്നെ അസ്സാജിറാത്ത് അത്താലിയാത്ത്, അതുപോലെ തന്നെ സാജിറാത്തിനെ കൊണ്ടും താലിയാത്തിനെ കൊണ്ടും. തുടർന്നുള്ള വചനങ്ങളിൽ വരുന്ന പദങ്ങളാണ് സാജിറാത്ത് താലിയാത്ത്. വസ്വാഫാത്ത്, ഈ സ്വാഫാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലായികത്തുൻ തസുഫു ഇൻദ റബ്ബിഹ സ്വഫൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയണിയായി നിൽക്കുന്ന മലക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്തിലെ തന്നെ 165-ാമത്തെ വചനത്തിൽ കാണാം, വഇന്നാ ലനഹ്നു സ്വാഫൂൻ, തീർച്ചയായും ഞങ്ങൾ അണിയായി നിൽക്കുന്നവർ തന്നെയാകുന്നു. മലായികത്തുകൾ അവരെക്കുറിച്ച് പറഞ്ഞ കാര്യം അള്ളാഹു എടുത്തു പറയുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനടുക്കിലേക്ക് വന്നു. സ്വഹാബത്തിനെ അവർ വ്യത്യസ്ത വിഭാഗങ്ങളായി, ഹൽക്കകളായി ഇരിക്കുന്നത് കണ്ടു. അവിടും ചോദിച്ചു, മാലി അറാക്കും എസീൻ, എന്താണ് നിങ്ങൾ ഞാൻ ഇങ്ങനെ വ്യത്യസ്ത വിഭാഗമായി അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കാത്തവരായി കാണുന്നത്? അലാ തസുഫൂൻ, നിങ്ങൾക്ക് അണിയായി നിന്നുകൂടെ, അണിയായി നിന്നുകൂടെ. കമാ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നത് പോലെ. ഖാൽ യുതിമ്മൂന സുഫൂഫൽ അവ്വല വയതറാസൗന ഫിസ്സഫി. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്ന രീതി, ആദ്യത്തെ സ്വഫ് പൂർത്തിയാക്കും, പിന്നെ അതിൻ്റെ അടുത്ത സ്വഫ് പൂർത്തിയാക്കും, കാലുകൾ ചേർത്ത് വെക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ രീതി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 430-ാമത്തെ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മലായിക്കത്തുകളുടെ ആ സ്വഫിൻ്റെ രീതി, അല്ലെങ്കിൽ അവരെ വിശേഷണമായി പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ അണിയായി നിൽക്കുന്നു എന്നത്. ഓരോ വിശ്വാസിയുടെയും കടമയാകുന്നു സ്വഫ് സൂക്ഷിക്കുക, നമസ്കാരത്തിൽ സ്വഫിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നത്. പ്രവാചകൻ തിരുമേനിയുടെ ഹദീസ് ആ വിഷയകമായി വളരെ ഗൗരവപൂർവ്വം തന്നെ അവിടുന്ന് സ്വഫിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞത് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഫുദ്ദിൽനാ അലന്നാസി ബിസലാസ്, മറ്റു മനുഷ്യരിൽ നിന്ന് 3 പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു ഈ സമുദായം. ജുഇലത്തു സുഫൂഫുന കസുഫൂഫിൽ മലായിക, 1-ാമത്തെ പ്രത്യേകത, മലക്കുകളുടെ സ്വഫിനെ സ്വഫ് പോലെ നമ്മുടെ സ്വഫ് ആക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഫായി നിൽക്കണം, അത് മലക്കുകളുടെ സ്വഫിനെ പോലെയാകുന്നു. പിന്നെ തുർബത്തുഹ ലന തഹൂറ, നമുക്ക് മണ്ണ് ശുദ്ധിയുള്ളതാക്കിയിരിക്കുന്നു. ഇദാലം നജിദിൽ മാ, നമ്മൾ വെള്ളം കണ്ടില്ലെങ്കിൽ. അപ്പോൾ വെള്ളം ലഭിക്കാത്ത അവസ്ഥയിൽ തയമ്മും ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റു സമുദായങ്ങൾക്കില്ലാത്ത, മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രത്യേകതയായി പ്രവാചകൻ പറയുന്നു. അതേപോലെ തന്നെ വജു ഇലത്ത് ലനൽ അർദു കുല്ലഹ മസ്ജിദ, നമുക്ക് ഭൂമി എല്ലാ സ്ഥലവും, ഭൂമിയിലെ എല്ലാ സ്ഥലവും പള്ളിയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഹദീസിൽ സ്വഫിൻ്റെ പ്രാധാന്യം പ്രവാചകൻ വളരെ ശക്തമായി, അല്ലെങ്കിൽ ഊന്നി പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 522-ാമത്തെ ഹദീസായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാകുന്നു. പക്ഷേ നമ്മുടെ ആളുകൾക്കിടയിൽ സ്വഫ് ആ കാര്യം പരിഗണിക്കുന്ന കാര്യത്തിൽ പലരും അലംഭാവം കാണിക്കാറുണ്ട്. ഇത്രയൊക്കെ വേണോ? കാലുകൾ അടുപ്പിച്ച് വെക്കുമ്പോൾ പോലും, കാലുകൾ അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞത് പിശാചുക്കൾക്ക് നിങ്ങൾ ഗ്യാപ്പുണ്ടാക്കരുത്, അവർക്ക് വേണ്ടി നിങ്ങൾ ഒഴിവുണ്ടാക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പം അതിനെയൊക്കെ പരിഹാസപൂർവ്വം കാണുന്ന, അതിനെ വളരെ നിസ്സാരമായി കാണുന്ന ആളുകളെ കാണാൻ സാധിക്കും. നമ്മൾ ആ സഹോദരന്മാരോട് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് തസ്വിയത്ത് സുഫൂഫ്, എങ്ങനെയാണ് സൊഫ് ശരിയാക്കേണ്ടത്? പ്രധാനമായി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സൊഫ് ഒന്നാമത്തെ സൊഫ് പൂർത്തിയാക്കി പിന്നെ അതിൻ്റെ അടുത്ത സൊഫ് പൂർത്തിയാക്കുക എന്നതാണ്. അസ്സൊഫുൽ അവ്വൽ സുമ്മൽ അവ്വൽ എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ പള്ളികളിൽ ഇമാമിൻ്റെ തൊട്ടടുത്തുള്ള സൊഫ് പൂർത്തിയാകുന്നത് കാണാം, അത് ശ്രദ്ധിക്കുന്ന ഇമാമുകളാണെങ്കിൽ. പക്ഷേ ശേഷമുള്ള സൊഫും അതിനുശേഷമുള്ള സൊഫുമൊന്നും അത്ര കണിശത കാണിക്കാറില്ല. ആളുകൾ വളരെ അകലം ഇട്ടുകൊണ്ടും ഗ്യാപ്പ് ഇട്ടുകൊണ്ടുമാണ് നിൽക്കാറുള്ളത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത് സൊഫിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഫഇന്ന തസ്വിയത്ത സുഫൂഫ് മിൻ തമാമി സ്വലാ. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാകുന്നു സൊഫ് ശരിയാക്കൽ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, വഅന്ന തറാസ ഫി സുഫൂഫ്, സൊഫിൽ ഇടതൂർന്ന് നിൽക്കണം, കാലുകൾ അടുത്തടുത്ത് വെക്കുക. സൊഫുകൾ ഒന്നാമത്തെ സൊഫ് പൂർത്തിയായി അതിനുശേഷം രണ്ടാമത്തെ സൊഫ് പൂർത്തിയാക്കുക എന്നതുപോലെ തന്നെ കാലുകൾ അടുത്തടുത്ത് വെക്കുക. ഇത് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞ കാര്യമാകുന്നു. രണ്ടാമത്തെ വചനം, ഫസ്സാജിറാത്തി സജ്റാ. സജ്റാത്ത് എന്ന് പറഞ്ഞാൽ ആട്ടിക്കളയുന്നവ, അകറ്റിക്കളയുന്നവ, അതേപോലെ തന്നെ തെളിച്ചു കൊണ്ടുപോകുന്നവ എന്നൊക്കെയാണ് അർത്ഥം. മുഫസ്സിരീങ്ങളിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ സജ്റാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന മലായിക്കത്തുകളെക്കുറിച്ചാകുന്നു. അൽ മലായിക്കത്തു തസ്ജുറു സഹാബ ലിയജ്തമിഅ. മേഘങ്ങൾ ഒരു ഭാഗത്തു നിന്ന് തെളിച്ചു കൊണ്ടുപോയി അതിനെ ഒരുമിച്ച് കൂട്ടുന്നു. അങ്ങനെ മേഘങ്ങൾ ഒരുമിച്ച് കൂട്ടി ആ മേഘങ്ങളിൽ നിന്നാണ് മഴ വർഷിക്കുന്നത്. ഖുർആനിലെ 24-ാമത്തെ സൂറത്തായ സൂറത്തു നൂറിലെ 43-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹ സുമ്മ യജ്അലുഹു റുകാമ ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹ. അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യുസ്ജി സഹാബൻ, അല്ലാഹു മേഘങ്ങളെ ഇളക്കി വിടുന്നു, സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ അവയെ കൂട്ടി ഇണക്കുന്നു. ഒരു ഭാഗത്തുനിന്ന് മേഘങ്ങൾ തെളിച്ചു കൊണ്ടുപോയി മേൽക്കുമേൽ അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്നു. സുമ്മ യജ്അലുഹു റുകാമൻ, എന്നിട്ട് അതിനെ അട്ടിയാക്കുന്നു, ഒന്നിനുമേൽ ഒന്ന് എന്ന രൂപത്തിൽ. അല്ലാഹു പറയുന്നു, ഫതറൽ വദ്ക, മഴയെ നിനക്ക് കാണാം, യഖ്റുജു മിൻ ഖിലാലി, ആ മേഘക്കീറുകൾക്കിടയിലൂടെ പുറത്തു വരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ മേഘങ്ങൾ തെളിച്ചു കൊണ്ടുപോകുന്ന മലായിക്കത്തുകളെക്കുറിച്ചാണ് ഫസ്സാജിറാത്തി സജ്റാ, ഒരു തെളിച്ചു കൊണ്ടുപോകൽ, ഒരു ആട്ടിവിടൽ, ആട്ടിവിടുന്നവ എന്ന് അള്ളാഹു പറഞ്ഞത് എന്നാണ് മുഫസ്സിരീങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ ആയത്തിലെ പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സജറ യസ്ജുറു സജ്റൻ, സജറ എന്ന് പറഞ്ഞാൽ ആട്ടിക്കളഞ്ഞു, അതേപോലെ തെളിച്ചു കൊണ്ടുപോയി ചലിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. എന്നതുപോലെ തന്നെ സ്വാഫാത്ത്, ഒന്നാമത്തെ വചനത്തിലെ സ്വാഫാത്ത് എന്നതിലെ സ്വാഫത്തുൻ ജം ആണ് സ്വാഫാത്ത്. സ്വാഫത്ത് എന്ന് പറഞ്ഞാൽ അണിയായി നിൽക്കുന്നത്, അതിൻ്റെ ബഹുവചൻ രൂപമാണ് സ്വാഫാത്ത് എന്നത്. പദങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ ഒന്നുകൂടി പതിയാൻ, ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച്, തസ്ജുറുൽ മയ്യിത്ത മയ്യിത്തൽ കാഫിർ ഇന്ദ മൗതിഹി, അഥവാ കാഫിറായ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്ന, ആ റൂഹിനെ പിടിക്കുന്ന മലക്കുകളെക്കുറിച്ചാണെന്നും ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്സാജിറാത്തി സജ്റാ, ശക്തമായി തെളിച്ചു കൊണ്ടുപോകുന്നവ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അകറ്റിക്കളയുന്നവ തന്നെയാണ് സത്യം, ആട്ടിക്കളയുന്നവ തന്നെയാണ് സത്യം എന്നാണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ വചനം, ഫത്താലിയാത്തി ദിക്റാ. ഫത്താലിയാത്തി, എന്നിട്ട് പാരായണം ചെയ്യുന്നവ. ദിക്റാ, ദിക്റിനെ, ഉത്ബോധനത്തെ. അവിടെ ഉദ്ദേശിക്കുന്ന ദിക്ർ അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ചാണെന്നാണ് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദിക്റു ഹുവൽ ഖുർആൻ കമാ ഖാല സുബ്ഹാന ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാം ആകുന്നു ഈ ദിക്റിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണെന്നാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. മലായിക്കത്തുകൾ മുർസലീങ്ങൾക്ക്, പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ, ദിക്റുകൾ എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ അവർ, മലായിക്കത്തുകൾ, അള്ളാഹുവിൻ്റെ ദിക്ർ പാരായണം ചെയ്യുന്നവരാണ്. വല്ലാഹു സുബ്ഹാനഹു വതആല വക്കല ബിദ്ദിക്രി മലായിക തതനസ്സലു ബിഹി അലാ റുസുലി. അല്ലാ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ മലക്കുകൾ അത് അമ്പിയാക്കൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഫഹും യത്ലൂന ദിക്റ അലാ റസൂലില്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു അജ്മഈൻ. അവർ അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾക്ക്, ദൂതന്മാർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ദിക്ർ നടത്തുന്ന അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ഉദ്ദേശിക്കപ്പെടാവുന്നതാണ്. അൽ ഖുറാ, ഖുർആൻ ഓതുന്ന ആളുകൾ എന്നും ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ദിക്ർ എന്ന് പേര് വരാൻ കാരണം? ലിഅന്നഹു ദിക്റുല്ലാഹി അസ്സ വജൽ ഫഇന്നഹു മിൻ അഫ്ളി ദിക്ർ. അള്ളാഹുവിൻ്റെ ദിക്റാകുന്നു അള്ളാഹുവിൻ്റെ കലാം. ദിക്ർ എന്ന് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാകുന്നു ഖുർആൻ. വലിഅന്നഹു യദ്കുറുൽ ഇൻസാൻ ബിറബ്ബി. ഖുർആനിലൂടെ ഒരു ദാസൻ, ഒരു മനുഷ്യൻ റബ്ബിനെ ഓർക്കാൻ കാരണമാകുന്നു. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, വലിഅന്നഹു നദ്കുറുൽ യദ്കുറുൽ ഇൻസാന ബി അഹ്കാമി റബ്ബിഹി. അള്ളാഹുവിൻ്റെ മതവിധികൾ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഒരു കാരണം. നാലാമത്തെ കാരണം, വലിഅന്നഹു യുദക്കിറുൽ ഇൻസാന ബി നിഅമി റബ്ബി. തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കലാം. വലിഅന്നഹു ദക്കറ ലിമൻ അമില ബിഹി ഐ ഷറഫ വറഫഅഹു കമാ ഖാല തആല. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മനുഷ്യനെ ഔന്നത്യത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നു. ഇതൊക്കെയാണ് ദിക്ർ എന്ന് പേര് വരാൻ കാരണം. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ കലാം കൂടുതൽ പഠിക്കുകയും അതിലൂടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
7: ബറകല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 1-2 വചനങ്ങളാണ്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
8: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു, ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
9: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
8: അതെ,
9: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
8: അതെ,
9: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
8: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെ പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രമുഖരുടെ ഖുർആൻ ഖിറാഅത്ത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു മുഹമ്മദ് പൂർണ്ണമായും സൂറത്തു തൂർ പൂർണ്ണമായും പാരായണം ചെയ്യുന്നു ഷെയ്ഖ് ആദൽ റയാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

جاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور

والسقف المرفوع والبحر المسجور.

0: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു മുഹമ്മദ്, സൂറത്തു തൂർ എന്നീ സൂറത്തുകൾ ആദൽ റയാന്റെ ശബ്ദത്തിൽ പാരായണം ചെയ്യുന്നതാണ് നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസാർ 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും

0: നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അല്ലാ അടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

تنكحوا ولا أن تنكحوا أزواجه من بعده أبداً.

لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام

لا تدخلوا بيوت النبي إلا أن يؤذن لكم

0: ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث. ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: Peace Radio. Tune to reality.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ തെൻസിൽ ലോകപ്രശസ്തരായ വിശുദ്ധ ഖുർആൻ കാരികളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ ശ്രവിക്കുന്നതിനുള്ള അവസരമാണ് തെൻസിൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തെൻസിലിൽ സൂറത്തു ആറാഫിലെ 127 മുതൽ 206 കൂടിയ വചനങ്ങളും സൂറത്തു അൻഫാലിലെ 1 മുതൽ 75 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു ആറാഫിലെ 127 മുതൽ 206 കൂടിയ വചനങ്ങളും സൂറത്തു അൻഫാലിലെ 1 മുതൽ 75 കൂടിയ വചനങ്ങളുമാണ്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 5 അധ്യായം സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരം ആയിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. ഇന്ന് 51, 52, 53 ആയത്തുകളാണ് എടുക്കുന്നത്.

ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള സ്വാഭാവികമായിട്ടുള്ള അബദ്ധങ്ങളും. വഇദ് വഅദ്ന ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ദ എന്നോ ദ എന്നോ ആവരുത്. വഇദ് വഅദ്ന, വഇസ് വഅദ്ന അല്ല, വഇദ് വഅദ്ന. വഅദ്ന ഐന് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗത്തിൽ ആണ്. വഇദ് വഅദ്ന മൂസ അർബഈന, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മുൻഫസിൽ. അർബഈന ലൈലതൻ ഥുമ്മ, അർബഈന ഐന് ശ്രദ്ധിക്കണം, ലൈലതൻ ഥുമ്മ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം, ലൈലതൻ ഥുമ്മ. അതുപോലെ സുമ്മ എന്നതിൽ ഫാഇൻ്റെ ഉച്ചാരണം ഒരിക്കലും സീനായിട്ട് വരരുത്, അത് അർത്ഥം മാറും. സുമ്മ സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ സുമ്മത്തഖദ്തുമുൽ, സുമ്മത്തഖദ്തുമുൽ ഇജില, ഇജില ജീമിനെ കലക്കല ചെയ്യണം. മിൻബഅദി സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് ഖുർആനിൽ ഒരു ചെറിയ മീം കാണാൻ പറ്റും. മിൻബഅദി മിൻബഅദി എന്ന് ഓതരുത്, മിൻബഅദി. വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ, ളാലിമൂൻ എന്നതിലെ ളാദ് ളാലിമൂൻ എന്ന രൂപത്തിലല്ല ഓതേണ്ടത്, ളാ. വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. ളാലിമൂൻ എന്നാവരുത്, ളാലിമൂൻ. അടുത്ത ആയത്ത് ثم عفونا, ثم ഇവിടെയും ث في ثو ثم ث ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ, എന്നാൽ ദാലിനേക്കാൾ കൂടുതലായിട്ട് അല്പം പുറത്താവണം, അതാണ് സുമ്മ. സുമ്മ സീനാവരുത്, അർത്ഥം മാറും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം. സുമ്മ അഫൗന, അഫൗന തൊണ്ടയുടെ മധ്യഭാഗമാണ് അയന്, അഫൗന അല്ല അഫൗന. സുമ്മ അഫൗന അൻകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻകും, അൻകും മീമുസാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഗ മുത്തമാസിലൈൻ. മുത്തമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരമാണ്, അവിടെ ഇത് ഗാം ചെയ്യണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഒരേ അക്ഷരമാണ് ഇത് ഗ മുത്തമാസിലൈൻ. അങ്കുംബഅദി ഇവിടെയും ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിംബഅദി من بعد ذلك, ذلك لا ذلك لعلكم تشكرون, تشكرون شين النوتشارم شدك تشكرون. وإذ آتينا, وإذ آتينا ذال النوتشارم وإذ ألا وإذ, وإذ ذا ذي ذو أذ أذ وإذ آتينا മൂസൽ കിതാബ വൽ ഫുർഖാന, വൽ ഫുർഖാന അല്ല വൽ ഫുർഖാ, തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് കഴിഞ്ഞ് ആണ് ഖാഫിൻ്റെ മഹ്റജ്, ചെറുനാക്കിൻ്റെ അടുത്തായിട്ട് ഖാ. അപ്പോൾ വൽ ഫുർഖാന, വൽ ഫുർഖാന ലഅല്ലകും, ലഅല്ലകും ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ലഅല്ലകും അല്ല ലഅല്ലകും തഹ്തദൂൻ, ലഅല്ലകും തഹ്തദൂൻ. ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, തഹ്തദൂൻ എന്ന് ലഅല്ലകും തഹ്തദൂൻ ഇങ്ങനെ ഓതിപ്പോകരുത്, തഹ്തദൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ നോക്കൂ, 51 വഅൻതും ളാലിമൂന,
അടുത്തത് തഷ്കുറൂന, പിന്നെ തെഹ്തദൂന, എല്ലാം ഫത്തഹാണല്ലോ. അപ്പോൾ നമ്മൾ നിർത്തുന്ന സമയത്ത് ദാലിമൂൻ സുക്കൂൻ, തഷ്കുറൂൻ സുക്കൂൻ, തെഹ്തദൂൻ സുക്കൂൻ, ഇങ്ങനെ സുക്കൂനിലാണ് നിർത്തുന്നത് കൊണ്ടാണ് അഥവാ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ വരുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതാണ് മദ്ദ് ആയതിൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 51, 52, 53 ആയത്തുകളാണ് ഉദ്ദേശിച്ചത്.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
3: പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ യൂനസ് 8 മുതൽ 20 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് അഹമ്മദ് അറിയി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഹൂദിലെ 101 മുതൽ 108 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അബു ഐച്ച.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ആല ഇംറാനിലെ 92 മുതൽ 97 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. الشيخ خليفة التنيجي.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആല ഇമ്രാനിലെ 92 മുതൽ 97 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ പുലരിവെട്ടം, ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവെട്ടം.
2: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ ആഴത്തിലുള്ള പഠനം സാധാരണക്കാർക്ക് പോലും സാധ്യമാകുന്ന രൂപത്തിൽ പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു സാഫാത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ക്ലാസ് എടുക്കുന്നത്. ബഹുമാനായ മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സൂറത്തു സ്വാഫാത്തിലെ 8-ാമത്തെ വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റഹ്മഹുള്ള അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന 4800-ാമത്തെ ദീർഘമായ ഹദീസ്, ആ ഹദീസിൽ ആകാശലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അത് മനസ്സിലാക്കിയ, അതറിഞ്ഞ മലായിക്കത്തുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കട്ടുകേൾക്കാൻ അവിടെ ജിന്നുകൾ, ഷെയ്ത്താൻമാർ പോകുമെന്നും അങ്ങനെ അവർ എറിഞ്ഞ് ആട്ടപ്പെടുമെന്നും ആ ഹദീസ് വ്യക്തമാക്കുന്നു. അതിൽ ചില സംസാരങ്ങൾ അവർക്ക് കിട്ടുകയും ആ കിട്ടിയ വാക്കിൽ, സംസാരത്തിൽ 100 കളവുകൾ അവർ ചേർത്തുകയും ആ കളവുകൾ അവരുടെ കൂട്ടാളികൾക്ക് അഥവാ സാഹിറുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ സാഹിറുകൾ അത് തങ്ങളുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കും. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതുവർ പറയുന്നത് സത്യമാണല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാകുന്നു എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും. ഫലമാ ബുഇസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സീദത്തിൽ ഹറാസ ഫിസ്സമാ. ഈ ഹദീസും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ തിരുമേനി നിയോഗിക്കപ്പെട്ടപ്പോൾ ആകാശലോകത്ത് കാവൽക്കാർ വർദ്ധിച്ചു. ഫകാന ഷൈത്വാനു ഇദാ അറാദ ഷെയ്ത്താൻ വാർത്ത കട്ടുകേൾക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അത്ബഅഹു ഷിഹാബു സാഖിബ് തുളച്ചു കയറുന്ന തീജ്വാല അവനെ പിന്തുടർന്നു, എന്നിട്ട് അവൻ കരിച്ചു കളഞ്ഞു. ഫല യുംകിനു മിൻ ഇസ്തിറാഖി സംഇ, അങ്ങനെ വാർത്തകൾ കട്ടുകേൾക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. ഫശകൗ ഇലാ ഇബ്ലീസ്, അവരുടെ നേതാവായ ഇബിലീസിനോടവർ അത് പരാതിപ്പെട്ടു. വഖദ് ഹീല ബൈന ഷയാത്തീനി വബൈന ഖബരി സമാ, പിശാചുക്കൾക്കും ആകാശ വർത്തമാനങ്ങൾക്കും ഇടയിൽ മറയിടപ്പെട്ടിരിക്കുന്നു. വ ഉർസിലത്ത് അലൈഹിമു ഷിഹാബ്, അങ്ങനെ അവർ കട്ടുകേൾക്കാൻ പോകുന്ന ആളുകൾക്ക് മേൽ അവർക്കു നേരെ തീജ്വാല അയക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പിശാചുക്കൾക്ക് മടങ്ങിവന്നു, അവരുടെ ആളുകളിലേക്ക് മടങ്ങിവന്നു. എന്നിട്ട് ഹീല ബൈനന വബൈന ഖബരി സമാഇ വ ഉർസിലത്ത് അലൈഹ അലൈന ഷുഹബ്, അവർ തമ്മ തമ്മിൽ പറയാണ് നമ്മൾക്കും ആകാശത്തിനുമിടക്ക് മറയിടപ്പെട്ടിരിക്കുന്നു. പാലു മാ ഹാല ബൈനക്കും വബൈന ഖബരി സമാ, അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറ ഇടപ്പെട്ടിരിക്കുന്നത്, നമ്മൾക്കും വാനലോകത്തുള്ള വർത്തമാനത്തിനുമിടയിൽ എന്താണ് മറയിടാൻ കാരണം, നിങ്ങളത് അന്വേഷിച്ചു പോകൂ. അങ്ങനെ അവർ അന്വേഷിച്ചു പോയി. എന്നിട്ട് അവർക്ക് ഫൻസ്വറഫ ഉലായിക്ക നഫറു അല്ലദീന തവജ്ജഹു നഹ്വ തിഹാമ, തിഹാമയുടെ നേരെ അവർ പോയി. അവിടെ എത്തി പ്രവാചകനടുക്കൽ, പ്രവാചകനുള്ള ആ സ്ഥലത്ത് അവർ എത്തി. വഹുവ ബിനഹ്ല ആമിദൻ ഇലാ സൂഖി ഉക്കാൽ വഹുവ യുസല്ലി ബി അസ്ഹാബിഹി സ്വലാത്തൽ ഫജ്ർ. പ്രവാചകൻ തിരുമേനി അവിടെ സ്വഹാബത്തുമൊത്ത് ഫജ്ർ നമസ്കാരം നിർവഹിക്കുകയാണ്. ഫലമ്മാ സമിഉ അൽ ഖുർആന ഇസ്തമിഉല, പ്രവാചകന്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ അവർ അത് ശ്രദ്ധിച്ചു കേട്ടു. ഫഖാലു ഹാദാ വല്ലാഹി അല്ലദീ ഹാല ബൈനകും വബൈന ഖബരി സമാ. അങ്ങനെ അവർ തമ്മിൽ പറയുകയാണ്, ഇതാണ് നമുക്കും വാനലോകത്തെ വാർത്തക്കും ഇടയിൽ മറയിടാൻ കാരണം. ഫഹുനാലിക ഹീന റജഉ ഇലാ ഖൗമിഹിം മുൻദിരീൻ, എന്നിട്ടവർ തങ്ങളുടെ സമൂഹത്തിലേക്ക് താക്കീതുകാരായിട്ട് പോയി. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4921 ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. എന്നിട്ട് സൂറത്തുൽ അഹ്ഖാഫിലെ വചനവും എടുത്തു കൊടുക്കുന്നത് കാണാം. അഥവാ ജിന്നുവർഗത്തിൽപ്പെട്ട ഖുർആൻ കേൾക്കാനിടയായ ആളുകൾ അതിൽ ആകൃഷ്ടരാവുകയും അതിലവർ വിശ്വസിക്കുകയും തങ്ങളുടെ സമൂഹത്തെ അവർ ഖുർആനിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ അഹ്ഖാഫിലെ 30 മുതൽ 32 വചനം വരെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ജിന്നിലും ആ വിഷയകമായ പരാമർശം കാണാൻ സാധിക്കും. 9 വചനത്തിൽ ദുഹൂറൻ വലഹും അദാബു വാസിബ്, ഈ വാനലോകത്തെ വർത്തമാനം കട്ടുകേൾക്കാൻ പോകുന്നവരെ എറിഞ്ഞ് ആട്ടപ്പെടുമെന്നാണല്ലോ 8 വചനത്തിൽ പറഞ്ഞത്. ലാ യസ്സമ്മഊന ഇലൽ മലഇൽ അഅല വയുഖദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും. ദുഹൂറൻ, ദുഹൂറൻ എന്ന് പറഞ്ഞാൽ അവർ ബഹിഷ്കൃതരായ രൂപത്തിൽ, ബഹിഷ്കരിക്കപ്പെട്ട രൂപത്തിൽ. വലഹും അവർക്കുണ്ട് അദാബുൻ വാസിബ്, സ്ഥിരമായി കിട്ടുന്ന അല്ലെങ്കിൽ നിരന്തരമായ ശിക്ഷ അവർക്കുണ്ട്. ഐ ഇദാ അറാദു അൻ യസ്തരിഖുസ്സംഅ റുമു ബിശ്ഹാബി സാഖിബി, അവർ വാനലോകത്തെ വർത്തമാനം കട്ടുകേൾക്കാൻ ചെന്നാൽ തുളച്ചു കയറുന്ന തീജ്വാല കൊണ്ടവർ എറിയപ്പെടും. ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷ അതാണ്. എന്നാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല. സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ അവർക്ക് കത്തിയാളുന്ന നരകശിക്ഷ നാം ഒരുക്കി വച്ചിരിക്കുന്നു, അഥവാ പരലോകത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ആ ശിക്ഷയെക്കുറിച്ചാണ് അദാബുൻ വാസിബ്, നിരന്തരമായി അഥവാ നിലനിൽക്കുന്ന ശിക്ഷ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. നിലനിൽക്കുന്ന ശിക്ഷ എന്നാണ് അദാബുൻ വാസിബുൻ എന്നതിന് ഭാഷയിൽ അർത്ഥം. വസ്വബ യസ്വിബു വുസൂബൻ, വസ്വബ എന്ന് പറഞ്ഞാൽ തുടർന്നു വന്നു, നീണ്ടുനിന്നു എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ വർത്തമാനകാലക്രിയയാണ് യസ്വിബു, നീണ്ടു നിൽക്കുന്നു, തുടർന്നു വരുന്നു. അതിൻ്റെ ക്രിയാധാതുവാണ് വുസൂബൻ, നീണ്ടു നിൽക്കൽ അല്ലെങ്കിൽ തുടർന്നു വരൽ എന്നതൊക്കെ. അപ്പോ ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്, ദഹറ എന്ന് പറഞ്ഞാൽ ആട്ടിയോടിച്ചു എന്നാണ് അർത്ഥം. ദഹറ യദുഹുറു ദഹറൻ, ബഹിഷ്കരിച്ചു, അതേപോലെ തന്നെ ആട്ടിയോടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതെന്നാണ് ദുഹൂറൻ. ഈ തീജ്വാല കൊണ്ട് എറിയപ്പെടുന്നവർ അവർ ആട്ടിയോടിക്കപ്പെടുകയാണ്, ബഹിഷ്കരിക്കപ്പെടുകയാണ്. വലഹും അദാബുൻ വാസിബ്, അവർക്ക് നിരന്തരമായ ശിക്ഷയുണ്ടാകും. അത് പരലോകത്തെ കാര്യമാണ് പറയുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അത് വിശദീകരിക്കുന്നിടത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷിഹാബ് എന്ന പദം, അതിൽ ഷിഹാബ് കൊണ്ട് ആട്ടി അകറ്റും അല്ലെങ്കിൽ എറിഞ്ഞാട്ടപ്പെടുമെന്ന് തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്. ഒരു തട്ടിയെടുക്കൽ തട്ടിയെടുക്കുന്നവൻ ഒഴികെ അവനെ പിന്തുടരും ഷിഹാബുൻ സാഖിബ് തുളച്ചു കയറുന്ന തീജ്വാല. ഖത്തഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തട്ടിയെടുത്തു. ഖത്തഫ യഖ്തിഫു ഖത്തുഫൻ, ഖത്തിഫ യഖ്തഫു ഖത്തുഫത്തൻ. ഖത്തിഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു, തട്ടിയെടുത്തു. പിന്നെ അത്തുബ എന്ന് പറഞ്ഞാൽ പിന്തുടർത്തി. അങ്ങനെ വാനലോകത്തെ വർത്തമാനങ്ങൾ കട്ടുകേൾക്കുന്ന, അത് തട്ടിയെടുക്കുന്ന ആ ആളുകളെ, ആ പിശാചുക്കളെ പിന്തുടരും. ഷിഹാബുൻ, തീജ്വാല. സാഖിബുൻ, തുളച്ചു കയറുന്ന തീജ്വാല. ആ പദം സാഖിബ് എന്ന പദം യഥാർത്ഥത്തിൽ സഖബ യസ്ഖുബു സഖബൻ, സഖബ എന്ന് പറഞ്ഞാൽ തുളച്ചു കയറി കയറി എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് സാഖിബ് എന്ന പദം വരുന്നത്. അഷിഹാബു ഹുവ അഷഅലതു മിനന്നാരി അൽ മൂഖദ, കത്തിക്കപ്പെടുന്ന തീയിൻ്റെ ജ്വാലക്കാണ് ഷിഹാബ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മനുഷ്യൻ പ്രവാചകനടുക്കിലേക്ക് വന്നപ്പോൾ, വലമ്മാ ജാഅഹു റജുലുൻ സഅലഹു അൻ ഇസ്മിഹി, ആ മനുഷ്യന്റെ പേര് ചോദിച്ചു പ്രവാചകൻ. ഖാല, അദ്ദേഹം പറഞ്ഞു ഷിഹാബ്, പേര് പറഞ്ഞു ഷിഹാബ് എന്നാണ്. ഹദീസിൽ കാണാം ഫഗയ്യറ ഇസ്മഹ, പ്രവാചകൻ തിരുമേനി ആ പേര് മാറ്റി. വഖാല ബൽ അൻത ഹിഷാം, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അല്ല, നീ ഷിഹാബല്ല ഹിഷാമാകുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് എടുത്തുദ്ധരിക്കുന്നത് കാണാം. ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന മർത്തബയിലാണ് ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യം, അർത്ഥവത്തായ പേരുകളാണ് മക്കൾക്ക് നൽകേണ്ടത് എന്നതുകൂടി ആ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വചനം ഇല്ലാമൻ ഖത്തിഫൽ ഖത്ഫത, ഒരു റാഞ്ചൽ റാഞ്ചുന്നവനൊഴികെ, ഒരു തട്ടിയെടുക്കൽ ഒരു കട്ടുകേൾക്കൽ കട്ടുകേൾക്കുന്നവനൊഴികെ, നേരത്തെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ മലക്കുകൾ പരസ്പരം സംസാരിക്കുന്ന വർത്തമാനം കട്ടുകേൾക്കാൻ ചെല്ലുന്നവരെ എറിഞ്ഞാട്ടപ്പെടും, ചിലപ്പോൾ വല്ലതുമൊക്കെ അവർക്ക് കിട്ടിയേക്കാം. അതാണ് ഇല്ലാമൻ ഖത്തിഫൽ ഖത്ഫത എന്ന് പറയാൻ കാരണം. അങ്ങനെ കട്ടുകേൾക്കാൻ ചെന്ന് വല്ലതും കിട്ടിയാൽ തന്നെ അവന് തീജ്വാല പിന്തുടരും എന്ന് ആ വചനം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ലാ യസ്സമഊന ഇലൽ മലഇൽ അഅലാ വയുഖദഫൂന മിൻ കുല്ലി ജാനിബ് ഐ ലാ യസ്തതിഉ ശയാത്തീൻ അൻ തസ്ഇല ഇലൽ മലഇൽ അഅലാ, പിശാചുക്കൾക്ക് ഉന്നത സമൂഹത്തിലേക്ക്, അത്യുന്നത സമൂഹത്തിലേക്ക് അവർക്ക് അവരെ കേൾക്കാൻ, ആ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുകയില്ല. വഹിയ അസ്സമാവാത്തു വമൻ ഫീഹാ മിനൽ മലായിക്ക, അത്യുന്നത സമൂഹമെന്ന് പറഞ്ഞത് മലായിക്കത്തുകളെക്കുറിച്ചാകുന്നു, അതേപോലെ തന്നെ അവിടെയുള്ളവരെക്കുറിച്ചാകുന്നു. ഫത്തസ്തമിഉ ഇലൈഹിം ഇദാ തകല്ലമു ബിമാ യൂഹീഹില്ലാഹു തആല, അല്ലാഹ് വഹിയായി നൽകുന്ന കാര്യം അവർ തമ്മിൽ സംസാരിക്കും, അതവർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. മിൻ ശർഇഹി വഖദ്രിഹി വയുർജമൂന ബിശുഹ്ബി മിൻ കുല്ലി ജിഹാ, അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും, തീജ്വാലകളെ കൊണ്ട് എറിഞ്ഞാട്ടപ്പെടും. അല്ലാമ സഈദി റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്തും ഇതെടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. തുടർന്ന് പതിനൊന്നാമത്തെ വചനം ഫസ്തഫ്തിഹിം അഹും അഷദ്ദു ഖൽഖൻ അമ്മൻ ഖലഖ്ന ഇന്ന ഖലഖ്നാഹും ഇന്ന ഖലഖ്നാഹും മിൻ ത്വീനിൽ ലാസിബ്. ഫസ്തഫ്തിഹിം, നബിയെ താങ്കൾ അവരോട് അഭിപ്രായം ആരായുക, അഭിപ്രായം ചോദിക്കുക. അഹും, അവരാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്. അമ്മൻ ഖലഖ്ന, അതല്ല നാം സൃഷ്ടിച്ചവരാണോ. ഇന്ന ഖലഖ്നാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിത്വീനില്ലാസിബ്, പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഈ ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ മതവിധി തേടി എന്നൊരർത്ഥമുണ്ട്. സൂറത്തു നിസാഇൽ ആ പദം അള്ളാഹു പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. എന്നാൽ ഭാഷയിൽ അതിന് അഭിപ്രായം ചോദിച്ചു, കാര്യങ്ങൾ ആരാഞ്ഞു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇസ്തഖ്ബിറുഹും വസ്അൽഹും, മുഫസ്സിരീങ്ങൾ പറയുന്നു, താങ്കൾ അവരോട് വർത്തമാനം ചോദിച്ചറിയുക, താങ്കൾ അവരോട് ചോദിക്കുക. അഹും അഷദ്ദു ഖൽഖൻ, അവരാണോ സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്? അമ്മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ചവരാണോ? ഫസയഖൂലൂന മൻ ഖലഖല്ലാഹു അഷദ്ദ്, അവർ പറയും അള്ളാഹ് സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാകുന്നു മനുഷ്യരെ അപേക്ഷിച്ച് ഏറ്റവും ശക്തരെന്ന്. ഏത് മനുഷ്യരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ചില ധിക്കാരികളൊഴികെ, ഖുർആൻ ചില ആളുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. പിശാചനെക്കുറിച്ച് പറഞ്ഞു, അന ഖൈറു മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ ത്വീൻ. മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിശാജ് പറയുകയാണ്, ഞാനാണ് അവനേക്കാൾ കേമൻ, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവനാകട്ടെ മണ്ണുകൊണ്ടും. അങ്ങനെ സൃഷ്ടിയുടെ കാര്യത്തിൽ അഹങ്കാരം നടിച്ചവനാകുന്നു പിശാജ്. അതേപോലെ തന്നെ ഫിറാവുനെ കുറിച്ച് കാണാം, സൂറത്തു സുഖ്റുഫിൽ, അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ വലാ യകാദു യുബീൻ. അവൻ പറയുകയാണ് ഫിർഔൻ, അം അദല്ല അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ, ഈ നിന്ദ്യനായിട്ടുള്ളവനേക്കാൾ ഉത്തമൻ ഞാനാകുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഫിറഔൻ ധിക്കാരപൂർവ്വം അങ്ങനെ സംസാരിച്ചത്. വലാ യകാദു യുബീൻ, കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയാത്ത ഇവനേക്കാൾ. നഊദു ബില്ലാ. അപ്പോൾ അങ്ങനെ അഹങ്കരിച്ചവരെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യനേക്കാൾ അതിശക്തരായ സൃഷ്ടികൾ മറ്റു പലരുമുണ്ട് എന്നത് ഖുർആൻ വേറെയും ചില ഭാഗത്ത് എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തു നാസിഅത്തിൽ കാണാം, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ. അഅൻതും, നിങ്ങളാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്? അമിസ്സമാ, അതല്ല ആകാശമാണോ? ബനാഹ, എന്നാൽ അവൻ അതിനെ പണിതിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയിൽ അഹങ്കരിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല, അർഹതയില്ല. ഒരു സൃഷ്ടിക്കും അതിന് അർഹതയില്ല എന്നത് ഇത്തരം വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഫസ്തഫ്തിഹിം, താങ്കൾ അവരുടെ അഭിപ്രായം ആരായുക. ഇസ്തഫ്ത യസ്തഫ്തി ഇസ്തിഫ്താൻ, അതാണ് ആ പദത്തിൻ്റെ രൂപം. ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ അഭിപ്രായം ആരാഞ്ഞു. പിന്നെ അഹും, അ എന്നത് ഇസ്തിഫ്ഹാമിൻ്റെ ഹർഫാണ്, ചോദിക്കാൻ വേണ്ടിയുള്ള പദമാണ്. അഹും, അവരാണോ? അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്. അമ്മൻ, അതല്ല ഖലഖന, മൻ ഖലഖന, നാം സൃഷ്ടിച്ചവരാണോ? ഇന്ന ഖലഖനാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൻ ലാസിബ്, ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. ലസബ യൽസുബു ലുസൂബൻ, ലസബ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു, പറ്റിപ്പിടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് ലാസിബ് എന്ന പദം വരുന്നത്. ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. അപ്പോ പശിമയുള്ള കളിമണ്ണിൽ നിന്ന് നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിയുടെ വളരെ ദുർബലമായ അവസ്ഥയെക്കുറിച്ചും അഹങ്കരിക്കാനുള്ള ഒരു വകയും മനുഷ്യർക്കില്ല എന്നതുകൂടിയും ഈ വചനത്തിലൂടെ വ്യക്തമാക്കി തരുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ വിനയമുള്ള ദാസന്മാരായി ജീവിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സ്വാഫാത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നാം ക്ലാസ് കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
4: أعوذ بالله من الشيطان الرجيم.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്യൂസ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് കേൾക്കാനായി കാതോർത്തിരിക്കുന്ന കൊച്ചു കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് ജുസിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനഃപ്പാഠമാക്കിയ ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്യാനും സഹായകമാകുന്ന പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ പങ്കെടുക്കാനായി എൻ്റെ എല്ലാ കൂട്ടുകാരും ശ്രമിക്കണമെന്ന് ആമുഖമായി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഉണർത്തുകയാണ്. മൂന്ന് ചോദ്യങ്ങൾ വ്യത്യസ്തമായ ഭാഗത്തു നിന്നാണ് രണ്ട് ജുസിൽ നിന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ പങ്കെടുക്കുന്ന കുട്ടികൾ നന്നായി ഒരുപാട് തവണ പാരായണം ചെയ്ത് പഠിച്ച ഭാഗങ്ങളൊക്കെ എവിടുന്ന് ചോദിച്ചാലും കിട്ടാവുന്ന രീതിയിൽ ആവർത്തിച്ചുകൊണ്ടായിരിക്കണം പങ്കെടുക്കേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും കോളുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഫർഹാന.
1: ഫർഹാന, ഫർഹാന മോളുടെ സ്ഥലം എവിടെയാണ്?
2: കോട്ടക്കൽ, ചെനക്കൽ.
1: ഓക്കെ. ഫർഹാന മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: സ്കൂളിൽ നാലാം ക്ലാസ്സിലെ ഖുർആനാണ് പഠിക്കുന്നത്.
1: ഓക്കെ. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ?
2: പങ്കെടുത്തിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോ എങ്ങനെയാണ് നിയമങ്ങളെന്നൊക്കെ മോൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഓക്കെ, എന്നാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ട് ജുസിൽ നിന്നാണ് ചോദ്യം, അമ്മ ജുസിൽ നിന്നും തബാറക്ക് ജുസിൽ നിന്നും. ഓക്കെ, ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഒരു രണ്ട് ആയത്തുകൾ ഒരു സൂറത്തിൽ നിന്നും ഞാൻ പാരായണം ചെയ്യും, അത് ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി.
2: ഔദു
1: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കുല്ലു നഫ്സിം ബിമാ കസബത് റഹീനഹ.

ഓക്കെ, ഞാൻ രണ്ടായത്തിന് പകരം മൂന്നായത്ത് ഓതി തരാം കേട്ടോ. കുല്ലു നഫ്സിം ബിമാ കസബത് റഹീന.

0: അതെ അതെ. സൂറത്തു മുദ്ദസ്സിർ, മാഷാല്ലാ, സൂറത്തുൽ മുദ്ദസ്സിറിലെ മൂന്നായത്തുകളാണ് ഞാൻ ഓതിയത്. മാഷാല്ലാ, ഫർഹാന മോള് പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. അതിന്റെ ബാക്കി മാഷാല്ലാ, അതിന്റെ ബാക്കി മോള് നോതോ, മുദ്ദസ്സിറിലെ ആയത്തുകളുടെ ബാക്കി. വളരെ നന്നായിട്ടുണ്ട്. പാരായണം ചെയ്യുക മാത്രമല്ല, മാഷാല്ലാ, നല്ല പാരായണമാണ്. തജ്വീദൊക്കെ അനുസരിച്ച്, ഖുർആനിക നിയമങ്ങളൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായി പാരായണം ചെയ്തു. അള്ളാഹു നിലനിർത്തി തരട്ടെ, കൂടുതൽ നന്നായി പഠിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഓക്കെ, മോളെ ഇതുവരെ പഠിച്ചിട്ടുണ്ട്?
1: എവിടുന്നാണ്
0: പഠിക്കുന്നത്?
1: ആദ്യം അമ്മദ് പഠിച്ചിരുന്നു സ്കൂൾ ഓഫ് ഖുർആനില്, പിന്നെ വേറെ ഒരു ഓൺലൈനായിട്ട് തഹ്ഫ്സീർ ഉൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. അതില് അഹാമീൻ അഹ്ഖാഫൊക്കെ പഠിക്കാൻ തുടങ്ങി. പിന്നെ അമ്മദ് സിമ്പിളായിരുന്നു മറ്റൊരു പഠിച്ചതുകൊണ്ട്, പിന്നെ പിന്നെ ബക്കറ തുടങ്ങി.
0: ഇനി ഖുർആൻ മുഴുവൻ അങ്ങനെ പഠിക്കോ? മുഴുവനായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. സൂറത്തു അൽഹാഖ, അൽഹാഖ സൂറത്തിൽ എത്ര ആയത്തുകളാണ് ഉള്ളത്? സൂറത്തുൽ ഹാഖ 52. മാഷാല്ലാ, വളരെ പെട്ടെന്ന് പറഞ്ഞല്ലോ. മോള് സൂറത്തുകളിൽ എത്ര ആയത്തുകളുണ്ട് എന്നൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ? ഇത് പഠിക്കുന്നതിന്റെ കൂടെ അതൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? മാഷാല്ലാ, കുട്ടിയാണ്. അതൊക്കെ ആരാ പഠിപ്പിച്ചു തരാറുള്ളത്? സ്വന്തമായി പഠിക്കാം? മാഷാല്ലാ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരായത്തോതിയാൽ തൊട്ടു മുകളിൽ നോതാൻ കഴിയോ? സാധാരണ നമ്മൾ ടെലിഗസിൽ ചോദിക്കുമ്പോൾ ആയത്ത് ഓതി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള ആയത്ത് കൂടി ഓതിപ്പിക്കാറുണ്ട്. ഓക്കെ, എല്ലാ സൂറത്തിലെയും അങ്ങനെ ഓതാൻ കഴിയോ? നോക്കേ, ഞാനൊരു രണ്ടായി ഓക്കെ. അപ്പൊ ഇനി രണ്ടായി തോതാം, അതിന്റെ മുകളിലുള്ള ആയത്ത് നോതാട്ടോ, തൊട്ടു മുകളിലുള്ളത്. ഓക്കെ ഇൻഷാ അല്ലാ.

0: عنهم أن يدخل جنة نعيم. عن اليمين وعن الشمال عزين. أيطمع كل امرئ منهم أن يدخل جنة نعيم. كلا إنا خلقناهم مما يعلمون. ഓക്കെ, മൂന്നായിട്ടോ ഇതിപ്പോ. അനിൽ യമീനി വ അനിൽ ശിമാലി ഇസീൻ.
1: ഉലായിക ഫീ ജന്നതിൻ മുക്രമൂൻ.
0: ആ, അതിന്റെ തൊട്ടടുത്തായിട്ട് ആയത്ത് കഴിഞ്ഞിട്ട് വേറെ ആയത്തുണ്ട്. ഇനിയൊരു അഞ്ചായത്ത് ഒതുക്കി അങ്ങനെ നോക്കട്ടെ.
1: فلا أقسم برب المشارك والمعارب إنا لقادرون.
0: ما شاء الله. مدي مدي مدي مدي بيرن ده برنا فرحانا ده اللي برنا بيري.
1: فرحانا.
0: ما شاء الله. نلا قطي تو نناي پڑിച്ച് നന്നായി ഖുർആൻ ഓതുന്നുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. ഇപ്പോ മാഷാല്ലാ ഖുർആൻ മുഴുവനായിട്ട് പഠിക്കണം ട്ടോ. അതുപോലെ വലിയ സന്തോഷമുണ്ട്, നമുക്ക് തന്നെ ഒരു പ്രത്യേകമായൊരു സന്തോഷം തോന്നാം ഫർഹാന മോളെ ഓത്തും അതുപോലെ തന്നെ ഒരു ഉത്തരം പറയുമ്പോഴും. കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും തന്നെ നല്ലൊരു അത്ഭുതവും അതുപോലെ തന്നെ അവർക്കും ഇതുപോലെ പഠിക്കാൻ തോന്നുന്നുണ്ടാകും. മാഷാല്ലാ. ഏതായാലും ജസാക്കില്ല, ബറക്കല്ലാ. ഓക്കെ, പ്രത്യേകമായി പ്രാർത്ഥിക്കുക കേട്ടോ. മാഷാല്ലാ, നമുക്ക് മുഴുവനായി പഠിക്കാൻ കഴിയട്ടെ. ഓക്കെ, ഏതായാലും പീസ് റെഡിയോ നൽകുന്ന ഒരു സമ്മാനം മോൾക്ക് ഇൻഷാല്ലാ ലഭിക്കുന്നതാണ്. അതിലുപരി മോൾ ഇനിയും വിളിക്കുക, അതുപോലെ ഖുർആൻ മുഴുവനായിട്ടും ഇതുപോലെ നന്നായി പഠിക്കുന്നതോടൊപ്പം കുറേ പ്രാവശ്യം ഓതി അത് നിലനിർത്താനും വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇൻഷാല്ലാ, ബറക്കല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൻ്റെ ഇന്നത്തെ ആദ്യത്തെ കോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ മനോഹരമായി പാരായണം ചെയ്യുകയും മൂന്ന് ഉത്തരങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു. അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ഖുർആനൊക്കെ നന്നായി പഠിച്ച് അത് നിലനിർത്തി ജീവിതത്തിൽ കൊണ്ടുപോകാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ എന്ന് എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ പഠിക്കാനും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനും വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അടുത്ത ഒരു കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: അൻസൽ മുഹമ്മദ്.
0: അൻസൽ മുഹമ്മദ്? അൻസൽ. അൻസൽ മുഹമ്മദ് എവിടുന്നാണ് വിളിക്കുന്നത്? പത്തനാപുരം. അത് ഏത് ജില്ലയാണ്?
2: കൊല്ലം.
0: കൊല്ലം, പത്തനാപുരം. ഓക്കെ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു?
2: അഞ്ചാം ക്ലാസ്സിൽ.
0: ഓക്കെ, ഏത് സ്കൂളിലാണ്?
2: കെആർഎംഎംഎച്ച്എസ് ഹൈസ്കൂൾ.
0: ഓക്കെ, മോന്റെ കൂട്ടുകാരൊക്കെ പീസ് റേഡിയോ കേൾക്കുന്നവരാണോ? അവര് മോന്റെ ശബ്ദം ടെലിഗിസിലൂടെ കേൾക്കുവോ?
2: അറിയത്തില്ല.
0: അവരോട് വിളിച്ച് പറയണം ടെലിഗിസിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തിൽ വിളിക്കണം കേട്ടോ. മുമ്പ് പി സ്റ്റഡിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
2: ആ വിളിച്ചിട്ടുണ്ട്, സമ്മാനം കിട്ടി.
0: കിട്ടിയിട്ടുണ്ട്.

0: ആ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്നാണ് പറയേണ്ടത്. ഒന്നാമത്തെ ചോദിക്കല്. ഓക്കെ, സൂറത്തു ത്വാരിഖ്, വസ്സമാഇ വത്ത്വാരിഖ് എന്ന് തുടങ്ങുന്ന സൂറത്തു ത്വാരിഖ്, അതിൽ എത്ര ആയത്തുകളാണുള്ളത്? ഇത്രയാണ് പറഞ്ഞത്. അൻസൽ മുഹമ്മദ്,
1: 17.
0: പതിനേഴ് ആയത്തുകളാണോ സൂറത്തു ത്വാരിഖിലുള്ളത്? അതെങ്ങനെ മോനിക്ക് മനസ്സിലായത്? ഓതി നോക്കിയോ അതോ ഖുറാനിൽ നോക്കിയോ? ഖുറാനിലിപ്പോ നോക്കാൻ പാടില്ലല്ലോ അല്ലേ. ഓതി നോക്കിയതാ? ഓക്കെ, എന്നാ മോന് ഒരു അഞ്ചായത്ത് ആ സൂറത്തിലൊന്ന് ഓതി. ആദ്യത്തെ അഞ്ച് ആയത്തുകൾ. സൂറത്തു ത്വാരിഖിൽ പതിനേഴ് ആയത്തുകളാണെന്ന് അൻസിൽ മോൻ പറഞ്ഞു. ഉത്തരം കറക്റ്റാണ്, ശരിയാണ് കേട്ടോ. മാഷാ ബാർക്കത. അൻസിൽ മോന് രണ്ട് ജുസും മുഴുവനായിട്ട് മനപ്പാടം അറിയോ?
1: ഇല്ല.
0: ഏതുവരെ അറിയാ? അമ്മ ജുസ് ഇതാവരെ അല്ലേ. ഓക്കെ, അതിന്റെ മുകളിലുള്ള സൂറത്തുകൾ അറിയില്ല അല്ലേ. ഓക്കെ ഓക്കെ, രണ്ട് ജുസുകള്, രണ്ട് ജുസ് മുഴുവനായിട്ട് പഠിച്ചിട്ട് വേണം ഇനി ടെലിഗിസിൽ പങ്കെടുക്കാൻ കേട്ടോ. തബാറക്കല്ലതി അറിയാം, മാഷാ. അതുപോലെ ഇനി അതിന്റെ താഴെയുള്ള മുഴുവൻ സൂറത്തുകളും മോന് പഠിക്കണം കേട്ടോ. ആ അടുത്ത വിളിക്കുന്ന സമയത്ത് കുറെ സൂറത്തുകൾ പഠിച്ചതിന് ശേഷം വിളിക്കാം. ഓക്കെ, ഒരു സൂറത്ത് കൂടി ഞാൻ ഓതിപ്പിക്കാം. ഓക്കെ, സൂറത്തുൽ മസദ് ഓതിക്കെ. സൂറത്തുൽ മസദ്, സൂറത്തുൽ മസദ്, ആ സൂറത്ത് പാരായണം ചെയ്യാം. സൂറത്തുൽ മസദ് എന്ന് പറഞ്ഞാൽ തബ്ബത് യദാ അബി ലഹബിൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ് മാനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വഅംറാതുഹു ഹമ്മാലത്തുൽ ഹതബ്.
0: അപ്പൊ ഇനി ഇതാജാവരെയാണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി മുകളിലുള്ള സൂറത്തുകൾ പഠിച്ചതിന് ശേഷം അടുത്ത് ഒന്നുകൂടി വിളിക്കണം മോനെ കേട്ടോ. അൻസിൽ മോൻ, ഓക്കെ, ഏതായാലും വിളിച്ചതിൽ സന്തോഷം. കൂടുതൽ പഠിക്കാൻ മോനക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇതോടുകൂടി ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് അവസാനിക്കുകയാണ്. ഇന്നത്തെ ടെലിഗിസിൽ വളരെ മനോഹരമായി നമ്മുടെ മക്കൾ പാരായണം ചെയ്തു. അതിൽ അൻസിൽ മോൻ ഒന്നുകൂടി കുറച്ചുകൂടി സൂറത്തുകൾ പഠിച്ചതിന് ശേഷം വീണ്ടും വിളിക്കുമെന്നാണ് കൂട്ടുകാരോട് അറിയിച്ചിട്ടുള്ളത്. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും വരും ആഴ്ചകളിൽ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളെല്ലാവരും ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ ശബ്ദം മറ്റുള്ള എല്ലാ സ്ഥലത്തുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ കേൾക്കണ്ടേ? അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും പഠിച്ച് പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിൽ പങ്കെടുക്കുക. എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും. ഞായറാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്കും 6 മണിക്കും ഇടയിൽ 90 20 840 840 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടെലിഗിസിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ വരും ആഴ്ചകളിൽ നിങ്ങളുടെ എല്ലാവരെയും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. പ്രതീക്ഷയോടുകൂടി നമ്മുടെ കൂട്ടുകാരും തന്നെ ശബ്ദം കേൾക്കാനായി പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് എല്ലാ ദിവസവും ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ വരും ആഴ്ചകളിൽ എല്ലാവരും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറാ.

0: നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസ്. പങ്കെടുത്തവർ ഫർഹാന കോട്ടക്കൽ, അൻസൽ മുഹമ്മദ്. അവതരിപ്പിച്ചത് ജാഫർ സലഫി.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ 11 അധ്യായം സൂറ ഹൂദിന്റെ 50 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് അൽ ഉംറാനി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറ ബക്കറ 44 മുതൽ 46 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുദ്ധ ഖുർആനിലെ 43 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതുപോലെ പാരായണത്തിൽ സാധാരണ ഓതിപ്പോകുന്ന സമയങ്ങളിലൊക്കെ വരാറുള്ള അബദ്ധങ്ങളും. അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് 44, 45, 46 ആയത്തുകളാണ്.

അതഅ്മുറൂന അന്നാസ അതഅ്മുറൂന ഹംസയുടെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതഅ്മുറൂന എന്നല്ല ഓതേണ്ടത്, അതഅ്മുറൂന അതഅ്മുറൂന അന്നാസ ഇങ്ങനെ ഓതണം. അതഅ്മുറൂന ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അന്നാസ നൂൻ ശദ്ദുണ്ട്, മണിക്കണം. ബിൽ ബിരി, പ്രിയമുള്ള ശ്രോതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ബിൽ ബിരി, ബിൽ ബിറി പറയരുത്, റാഇന് ശദ്ദ് കസ്ര, ബിൽ ബിറി അല്ല, ബിൽ ബിരി, ബിൽ ബിരി തർഖീഖാണ് ചെയ്യേണ്ടത് ശദ്ദുണ്ടെങ്കിലും. ധാരാളമായിട്ട് ആളുകൾ ബിൽ ബിറി എന്ന് പറയും, മിൻ ഷർറി പറയുന്ന പോലെ. ബിൽ ബിരി വതൻസൗന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും വഅൻതും ഇവിടെയൊക്കെ ഈ മണിക്കലൊക്കെ ഈ ഗുന്നയെല്ലാം ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻഫുസകും ഫ ആണ് ശ്രദ്ധിക്കണം, അംഫു ആവരുത്. അൻഫുസകും വഅൻതും ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നു. അൻഫുസകും വ സാക്കിന മീമിനെ പൂർണ്ണമാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഓക്കെ, അൻഫുസകും വഅൻതും തത്ലൂൻ തത്ത് തഅ്ന സുക്കൂൻ, തത്ലൂന അല്ല പറയേണ്ടത്, തത്ലൂനൽ കിതാബ് അല്ല, തത്ലൂന തത്ലൂനൽ കിതാബ. അഫലാ തഅഖിലൂൻ തഅഖിലൂൻ ഐനും ഖാഫും ശ്രദ്ധിക്കണം, തഅഖിലൂൻ അല്ല, തഅഖിലൂൻ അല്ല, തഅഖിലൂൻ തഅഖിലൂൻ ഐന തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് അതിൻ്റെ ഗൈനും ഖാഉം കഴിഞ്ഞുള്ള മുഗൾ ഭാഗം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞാണ് ചെറുനാക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് ഖാഫ് വരുന്നത്. തഅഖിലൂൻ. അടുത്ത ആയത്തിൽ വസ്തഈനു ബിസ്സബരി വസ്സലാഹ്. വസ്തഈനു വസ്തഈനു അല്ല, വസ്ത അല്ല, വസ്ത ത വസ്തഈനു വസ്തഈനു ബിസ്സബരി. സ്വാദ് ശ്രദ്ധിക്കണം, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാന്റെ അക്ഷരമാണത്. അപ്പോൾ ബിസ്സബരി സ സ ബിസ്സബരി വസ്സലാഹ്. ഇവിടെയും സ്വാദ് ശ്രദ്ധിക്കുക, വസ്സലാഹ്. വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ വസ്സലാഹ് വസ്സലാഹ്, വസ്സലാത്ത് എന്നല്ല, വസ്സലാത്ത് അങ്ങനെയല്ല, വസ്സലാഹ്. ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ടുള്ള വഖഫാണ് വേണ്ടത്. വ ഇന്നഹ നൂൻ ശദ്ദ് മണിക്കണം. ലകബീറത്തുൻ ലകബീറ റ ലകബീറത്തുൻ ഇ തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കരുത്. ലകബീറത്തുൻ ഇല്ല ഇല്ല അലൽ ഖാശിഈൻ ഇല്ല അലൽ ഇല്ല ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഇല്ല അലൽ പറയരുത്, ഇല്ല അലൽ എന്നല്ല, ഇല്ല അലൽ ഖാശിഈൻ ഖ തൊണ്ടയുടെ മുഗൾ ഭാഗം, ഇല്ല അലൽ ഖാശിഈൻ ഖാശിഈൻ. അടുത്ത ആയത്ത് الذين يظنون انهم الذين الذين الذين എന്ന് ഹംസയെ കനപ്പിച്ച് പറയരുത്, അൽഹംദുലില്ലാഹ് അല്ല, അൽഹംദുലില്ലാഹ്. അതുപോലെ الذين الذين الذين ذാൽ ശ്രദ്ധിക്കണം, സി അല്ല, ذാൽ. الذين يظنون ظ ظി ظു اظ اظ യളുന്നൂന യളുന്നൂന എന്നാണ് അധികം ആളുകളും ഓത്. യളുന്നൂന വാദിൻ്റെ ഉച്ചാരണമൊന്നും അധികം ആളുകൾക്കും അറിയില്ല, പ്രത്യേകിച്ചും തജ്വീദ് നിയമങ്ങളൊന്നും പഠിക്കാത്ത സാധാരണക്കാരിങ്ങനെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കുക. യളുന്നൂന നൂൻ ശദ്ദ് മണിക്കണം. യളുന്നൂന അന്നഹും ഇവിടെയും നൂൻ ശദ്ദ് ഹുന്ന ചെയ്യണം. അന്നഹും മുലാഖു സാക്കിന മീമിന് ശേഷം വീണ്ടും മീം ഇദ്ഗാം മുതമാസിലൈൻ മണിക്കണം, ഒറ്റ മീമാക്കി ഉച്ചരിക്കണം. അന്നഹും മുലാഖു മുലാഖു റബ്ബിഹിം വഅന്നഹും നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ഇലൈഹി റാജിഊൻ റാജിഊൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗം, അവസാനത്തിൽ മദ് ആരിദ് സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بهم وأنهم إليه راجعون. സൂറത്തുൽ ബഖറയിലെ 44, 45, 46 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 44 മുതൽ 46 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷ്ഷുക്കൂർ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840.
3: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر.

0: الله
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻആം 95 മുതൽ 110 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഐജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: الله أكبر.
1: الله أكبر.
0: الله

0: السلام عليكم ورحمة الله.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് താരിഖ്, സൂറത്ത് കൗസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ലോക പ്രശസ്തരായ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണവുമായി ഇന്ന് നമ്മോടൊപ്പം കിഡ്സ് ടൈമിലുള്ളത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ ഖാരിഉ വരെയുള്ള ഭാഗങ്ങൾ.

0: മാഷാ അള്ളാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൽ ഖാരി അവരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തത് ഉസ്മാൻ മിശ്അൽ അൽ ഹദ്ദാദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു നജ്മ്, സൂറ മുജാദില എന്നീ അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

بسحر إلا آل لوط نجيناهم بسحر نعمة من عندنا كذلك نجزي من شكر

0: فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി റഹ്മഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ തഫ്സീർ അമാനിയിൽ സൂറത്ത് അൽ ഖദർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് പഠിക്കുന്നത്.
2: അധ്യായം 97, സൂറത്തുൽ ഖദർ. നിർണയം. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. വചനങ്ങൾ 5.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇന്ന, നിശ്ചയമായും നാം. അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറക്കി. ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിന്റെ രാവിൽ. നിശ്ചയമായും നാം ഇതിനെ, അഥവാ ഖുർആനെ, ലൈലത്തുൽ ഖദറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
4: വചനം 2.
2: വമാ അദ്രാക, നിനക്ക് അറിയാവുന്നതെന്ത്? എന്തറിയാം? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്തെന്ന്?
3: വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ,
2: ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
4: വചനം 3.
2: ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ അൽഫി, ആയിരത്തെക്കാൾ. ഷഹ്റിൻ, മാസം.
3: ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ,
2: ലൈലത്തുൽ ഖദർ 1000 മാസത്തെക്കാൾ ഉത്തമമാകുന്നു.
4: വചനം 4.
2: തനസ്സലു, ഇറങ്ങിവരും, ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽ മലായികത്തു, മലക്കുകൾ. വർറൂഹ്, റൂഹും, ആത്മാവും. ഫീഹ, അതിൽ. ബിഇദ്നി, ഉത്തരവ് പ്രകാരം. സമ്മതം, അനുമതി പ്രകാരം. റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ. മിങ്കുല്ലി അമ്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു. എല്ലാ കാര്യത്തെ സംബന്ധിച്ചും
1: വചനം 5
0: സലാമുൻ, ശാന്തിയാണ്, സമാധാനമെത്രേ. ഹിയ, അത്. ഹത്താ മത്ലഇ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ. അൽ ഫജ്ർ, പ്രഭാതത്തിന്റെ.
2: സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ,
0: സമാധാന ശാന്തിയെത്രേ അത് പ്രഭാതോദയം വരേക്കുമുണ്ടായിരിക്കും.
3: ഫദർ എന്ന വാക്കിന് നിർണയിക്കുക, കണക്കാക്കുക എന്നിങ്ങനെയും നിലപാട്, ബഹുമാനം എന്നിങ്ങനെയും അർത്ഥമുള്ളതുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്ന വാക്കിന് നിർണയത്തിന്റെ രാത്രി എന്നും ബഹുമാനത്തിന്റെ രാത്രി എന്നും വിവർത്തനം നൽകാം. രണ്ടായാലും അത് ആ പ്രത്യേക രാത്രിയുടെ പേരാകുന്നു. സൂറത്തു ദുഖാനിൽ ഇതേ രാത്രിയെക്കുറിച്ച് ഫീഹ യുഫ്രഖു കുല്ലു അമ്രിൻ ഹക്കീം, യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാലാം വചനത്തിൽ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അന്ന് മലക്കുകളും റൂഹും ഇറങ്ങിവരുമെന്നും പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആ രാത്രി ഭൂമിയിലെ കാര്യങ്ങൾ പലതും നിർണയിച്ച് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ദിവസമാണെന്ന് മനസ്സിലാക്കാം. സൂറത്തു ദുഖാനിൽ ഈ രാത്രിയെപ്പറ്റി ലൈലത്തുൽ മുബാറക്ക, അനുഗ്രഹീതമായ ഒരു രാത്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാകട്ടെ അതിൻ്റെ പല മാഹാത്മ്യങ്ങളും എടുത്തു പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നിർണയത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും രാത്രിയാണെന്ന് വ്യക്തമാകുന്നു. പ്രസ്തുത രാത്രിയെപ്പറ്റി ഒന്നാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത്, ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയിലാണ് എന്നത്രേ. ലോകാവസാനം വരെ മാനവലോകത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മകൾക്കും നിദാനമാകുന്ന ആ ദിവ്യ ഗ്രന്ഥത്തിൻ്റെ അവതരണം ഉണ്ടായ രാവ് നിശ്ചയമായും ഒരു മഹത്തായ രാവാണെന്ന് പറയേണ്ടതില്ല. ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് നിഷേധിക്കുവാൻ വയ്യ. ഈ രാവ് റമദാൻ മാസത്തിലാണെന്ന് പരക്കെ അറിയപ്പെട്ടതും സൂറത്ത് അൽബക്കറ 185 നിന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണെന്ന് സൂറത്ത് ദുഖാനിലും ലൈലത്തുൽ ഖദറിലാണെന്ന് ഇവിടെയും പറയുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലാണെന്നും അതുതന്നെയാണ് അനുഗ്രഹീത രാവെന്നും സ്പഷ്ടമാണല്ലോ. എന്നാൽ ഖുർആന്റെ അവതരണം പൂർത്തിയായത് 23 കൊല്ലക്കാലം കൊണ്ടാണെന്നിരിക്കെ ഈ രാത്രിയിൽ അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരം സൂറത്തു ദുഖാനിൽ നാം വിവരിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ജ്ഞാനരേഖയാകുന്ന ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറക്കിയത് ആ രാത്രിയിലാണ്. പിന്നീട് സന്ദർഭമനുസരിച്ച് കുറേശ്ശെയായിട്ടാണ് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നത്രേ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മുൻഗാമികൾ മിക്കവാറും ഈ അഭിപ്രായം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതും. മറ്റൊരു അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഖുർആൻ അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് റമദാന്റെ ആ രാത്രിയിലായിരുന്നുവെന്നാകുന്നു. രണ്ടായിരുന്നാലും ശരി, കൊല്ലം തോറും റമദാൻ മാസങ്ങളിൽ ആ പുണ്യരാവ് ആവർത്തിക്കപ്പെടുമെന്നു പല ഹദീസുകളിലും സംശയരഹിതമായി വന്നിട്ടുള്ളതും മുസ്ലിങ്ങൾ എക്കാലത്തും അത് പൊതുവിൽ അംഗീകരിച്ചു വന്നിട്ടുള്ളതുമാണ്. ഖുർആന്റെ പ്രസ്താവനകളും അതാണ് കാട്ടിത്തരുന്നതും. കൂടുതൽ വിവരം അടുത്ത വ്യാഖ്യാനക്കുറിപ്പിൽ കാണാം. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ മഹത്വത്തിലേക്ക് രണ്ടാം വചനം ശ്രദ്ധ ആകർഷിക്കുന്നു. തുടർന്നുകൊണ്ട് ആ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്ന് ഉണർത്തുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും മറ്റുള്ളവയെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനമുണ്ടായിരിക്കും. ഇതര സ്ഥലങ്ങളെക്കാൾ പള്ളികൾക്കും പള്ളികളുടെ കൂട്ടത്തിൽ ക്രമപ്രകാരം മക്കയിലെ മസ്ജിദുൽ ഹറമിനും മദീനയിലെ മസ്ജിദുൽ നബവിക്കും ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സാക്കും ശ്രേഷ്ഠതയുണ്ടല്ലോ. അതുപോലെ തന്നെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച, അറഫാ ദിവസം, പെരുന്നാൾ ദിവസം മുതലായവക്കും മാസങ്ങളിൽ റമദാൻ മാസത്തിനും ദുൽഹജ്ജ് മാസത്തിനും ശ്രേഷ്ഠതയുണ്ട്. ഏതെങ്കിലും തത്വത്തെയോ കാരണത്തെയോ അടിസ്ഥാനമാക്കി ഓരോന്നിനും ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അവൻ ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കൽ നിർബന്ധമാകുന്നു. നമ്മുടെ വകയായി ഒരു സ്ഥലത്തിനോ സമയത്തിനോ പ്രത്യേക ബഹുമാനം കൽപ്പിക്കുവാൻ പാടില്ലാത്തതുമാണ്. അക്കൂട്ടത്തിൽ ഒന്നത്രേ ലൈലത്തുൽ ഖദറിനും അള്ളാഹു വളരെ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണെന്നതു തന്നെ അതിനു മതിയായ കാരണമാണല്ലോ. സൂറത്തു ദുഖാനിലും ഈ സൂറത്തിലും ആ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള വൻ കാര്യങ്ങൾ അതിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെല്ലാം പുറമെ വേറെയും നമുക്കറിയാത്ത രഹസ്യങ്ങൾ അതിലുണ്ടായിക്കൂടാ എന്നില്ലതാനും. അല്ലാഹു ആലം. അള്ളാഹു ബഹുമാനിച്ച എല്ലാറ്റിനെയും ബഹുമാനിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണെന്നും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിലെ ഭയഭക്തിയുടെ അടയാളമാണെന്നും സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പ്രസ്താവിക്കുന്നു. സൂറത്തുൽ ഹജ്ജ് 30-32 വ്യാഖ്യാനവും നോക്കുക. എന്നാൽ ഓരോന്നിനെയും ബഹുമാനിക്കേണ്ടുന്നത് അതതിനെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന പ്രകാരമായിരിക്കേണ്ടതുണ്ട്. സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക കർമ്മങ്ങൾക്ക് പുറമെ നമസ്കാരം, ദുആ, ദിക്കർ, ദാനധർമ്മങ്ങൾ ആദിയായ പുണ്യകർമ്മങ്ങൾ അവയിൽ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണെന്ന് മൊത്തത്തിൽ പറയാവുന്നതാണ്. ഇതനുസരിച്ച് ലൈലത്തുൽ ഖദറിൽ വിശേഷിച്ചും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് പറയേണ്ടതില്ല. കൂടുതൽ വിവരം തുടർന്നുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ വരുന്നുണ്ട്. 1000 മാസത്തേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം പല മഹാന്മാരും പ്രസ്താവിക്കുന്നതുപോലെ ലൈലത്തുൽ ഖദർ കൂടാതെയുള്ള 1000 മാസങ്ങളിൽ ചെയ്താലുണ്ടാകുന്ന അത്ര പ്രതിഫലം ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുമെന്നായിരിക്കാം. അല്ലെങ്കിൽ തൊട്ട വചനങ്ങളിൽ കാണുന്നത് പോലെ ആ രാത്രിയിൽ മലക്കുകളുടെ വരവ് തുടങ്ങിയ പല കാര്യങ്ങളും അന്ന് സംഭവിക്കുന്നുവെന്ന നിലക്കും ആയിരിക്കാവുന്നതാണ്. 1000 മാസത്തേക്കാൾ എന്നു കണക്കാക്കിയതിന്റെ രഹസ്യവും നമുക്ക് അറിഞ്ഞുകൂടാം. ആ രാത്രിയിൽ മലക്കുകളും റൂഹും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങി വരുമെന്നാണ് അതിന്റെ സവിശേഷതയായി അള്ളാഹു പിന്നീട് പ്രസ്താവിക്കുന്നത്. റൂഹ് എന്നാൽ ആത്മാവ് എന്ന് വാക്കർത്ഥം. ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്കാണ് വിവക്ഷ. വേറെയും അഭിപ്രായമുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ സ്വീകാര്യമായി കാണുന്നത്. റൂഹ് എന്ന് ജിബ്രീലിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ശുഅറാഅ് 193. അദ്ദേഹം മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. നമ്മുടെ ദൃഷ്ടിക്ക് കാണുവാൻ കഴിയാത്തതും ബാഹ്യ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാവതല്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് മലക്കുകൾ വഴി നടന്നു വരുന്നുണ്ടെന്ന് ഖുർആൻ കൊണ്ടും നബിവചനങ്ങൾ കൊണ്ടും സ്ഥാപിതമായതാകുന്നു. അക്കൂട്ടത്തിൽ മഹത്തായ പല കാര്യങ്ങളും അന്നത്തെ രാത്രി മലക്കുകൾ മുഖേന ഭൂമിയിൽ നടക്കുന്നതായിരിക്കും. അന്നത്തെ അവരുടെ ആഗമനം അനുഗ്രഹത്തിന്റെ ആഗമനമായിരിക്കുമെന്നതിൽ സംശയമില്ല. ബദർ യുദ്ധത്തിനും മറ്റും സത്യവിശ്വാസികൾക്ക് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആയിരക്കണക്കിൽ മലക്കുകൾ ഇറങ്ങിയിരുന്നുവെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളതാണ്. മലക്കുകളുടെ വരവ് എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഭൂമിയിൽ മലക്കുകൾ വഴി നടത്തപ്പെടുന്ന കാര്യങ്ങളുടെ ആവശ്യാർത്ഥം എന്നായിരിക്കാം. വല്ലാഹു ആലം. ആ രാത്രിയിൽ എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുമെന്ന് സൂറത്ത് ദുഖാനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ആ രാത്രി അത്രയും സമാധാന ശാന്തിയാണെന്നും അത് പ്രഭാതോദയം വരെ ഉണ്ടായിരിക്കുമെന്നും അല്ലാഹു ഇവിടെയും പ്രസ്താവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ ആ രാത്രി വിനിയോഗിക്കുന്നവർക്ക് ആ നന്മകൾ തികച്ചും അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകുമെന്ന് തീർച്ച. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ്യാഖ്യാനക്കുറിപ്പ്. ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിന്റെ രാത്രി. സൂറത്തുൽ ഖദറിലും സൂറത്തുൽ ദുഹാന്റെ ആദ്യത്തിലും അല്ലാഹു പ്രസ്താവിച്ചിട്ടുള്ള ഒരു മഹത്തായ രാവാണ് ലൈലത്തുൽ ഖദർ. കാര്യങ്ങൾ നിർണയം ചെയ്യുന്ന രാത്രി അഥവാ ബഹുമാനത്തിന്റെ രാത്രി. അതിന് ഈ പേർ വന്നതിന്റെ പശ്ചാത്തലത്തെപ്പറ്റിയും ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും പ്രസ്തുത സ്ഥലങ്ങളിൽ വെച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ അവതരിച്ച മാസമെന്ന നിലക്ക് റമദാൻ മാസത്തിന് പ്രാധാന്യമുള്ളതുപോലെ അത് അവതരിച്ച രാത്രി എന്ന നിലക്ക് ലൈലത്തുൽ ഖദറിനും വളരെ പ്രാധാന്യമുണ്ട്. ഖുർആന്റെ അവതരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യവും മഹത്വവും എന്നും നിലനിന്നു വരുന്നുവല്ലോ. ആ നിലക്ക് ആ മാസവും ആ രാത്രിയും എല്ലാ കാലത്തും പ്രത്യേകം പരിഗണിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ്. ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ആ ഒരേ ഒരു രാത്രി മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്നും കൊല്ലം തോറും അത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നും ചിലർ പറയാറുണ്ട്. ആധുനിക ചിന്താഗതിക്കാരിൽ നിന്നാണ് അധികവും ഈ അഭിപ്രായം പ്രകടമാകാറുള്ളത്. ഖുർആന്റെ പ്രസ്താവനകളും നബി വചനങ്ങളും ഈ അഭിപ്രായം തെറ്റാണെന്നുള്ളതിന് മതിയായ തെളിവ് നൽകുന്നു. സൂറത്തു ദുഖാനിൽ ഈ രാത്രിയെക്കുറിച്ച് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്ക, നിശ്ചയമായും നാം അതിനെ അഥവാ ഖുർആനെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞതിനു ശേഷം ഫീഹ യുഫ്രഖു കുല്ലു അമ്രിൻ ഹക്കീം, അതിൽ എല്ലാ യുക്തിമത്തായ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്നു പറയുന്നു. അതുപോലെ സൂറത്തുൽ ഖദറിൽ ആദ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും നാം അതിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു എന്നും പിന്നീട് അതിൻ്റെ മഹത്വങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹ, അതിൽ മലക്കുകളും റൂഹും ഇറങ്ങി വരുന്നു അഥവാ ഇറങ്ങി വരും എന്നും പറഞ്ഞിരിക്കുന്നു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
5: ഖുർആൻ എന്ന മഹൽ ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
6: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
7: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനവുമായി ഇന്നത്തെ തഫ്സീറു സഅദിയിൽ സൂറത്തു അലഖിലെ ഏതാനും വചനങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി ഇറങ്ങിയ വചനങ്ങൾ ഈ സൂറത്തിലാണ്, അതിൻ്റെ ആദ്യത്തെ ആയത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 19 ആയത്തുകളാണ്, വചനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇൻഷാല്ലാഹ് സൂറത്തുൽ അലഖ് നമ്മൾ മനസ്സിലാക്കുക. 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. തുടർച്ചയായി ഇൻഷാല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് കേൾക്കാം. ഇന്ന് 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യമായി നമുക്ക് സൂറത്തുൽ അലഖിലെ അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലഖ് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ഖുർആനിക വചനം. ആ ഖുർആനിക വചനത്തിൻ്റെ ഇഖ്റ എന്ന് തുടങ്ങുന്ന ആ പാരായണമാണ് നമ്മൾ കേട്ടത്. വളരെ ഭംഗിയായി പാരായണം കേൾക്കുമ്പോൾ ആ ഖുർആനിനെ അതേ രൂപത്തിൽ പാരായണം ചെയ്യാനും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിലെ ആയത്തുകളിൽ ഉള്ള ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇഖ്റ ഖറഅ എന്ന വാക്കിൻ്റെ കൽപ്പനാരൂപമാണ്, ഖറഅ എന്ന ഫിഇലിൻ്റെ കൽപ്പനാരൂപമാണ് ഇഖ്റ എന്നുള്ളത്. നീ വായിക്കുക, ഓതുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ. അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ. ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ അലഖിൻ, രക്തപിണ്ഡത്തിൽ നിന്ന്. ഇഖ്റ, നീ ഓതുക, വായിക്കുക. വറബ്ബുക, നിന്റെ റബ്ബ്. അൽ അക്രം, ഏറ്റവും ഉദാരനാണ്, അതിമാന്യനാണ്. അല്ലദി അല്ലമ, പഠിപ്പിച്ചവൻ. ബിൽ ഖലം, പേന കൊണ്ട്. അല്ലമൽ ഇൻസാന, മനുഷ്യന് അവൻ പഠിപ്പിച്ചു. മാലം യാലം, അവൻ അറിയാത്തത്. കല്ല, വേണ്ട. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലയത്ഗോ, അതിരുവിടുക തന്നെ ചെയ്യുന്നു, ധിക്കരിക്കുക തന്നെ ചെയ്യുന്നു. അർറആഹു, അവൻ തന്നെ കണ്ടതിനാൽ. അൻ റആഹു എന്നതാണ്, അർറആഹു എന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന, താൻ ധന്യനായി എന്ന്, ഐശ്വര്യപ്പെട്ടു എന്ന്. ഇന്ന ഇലാ റബ്ബിക, നിശ്ചയമായും നിന്റെ റബ്ബിലേക്കാണ്. അർറുജഅ, മടക്കം. 1 മുതൽ 8 വരെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ മുഴുവനായിട്ടുള്ള, ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് കേൾക്കാം.
1: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നു. തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം.
0: വിശുദ്ധ ഖുർആൻ 96-ാം അധ്യായം സൂറത്തുൽ അലഖിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാക്കർത്ഥവും അതോടൊപ്പം അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥവും നമ്മൾ കേട്ടു. ഇൻഷാല്ലാ ഇനി അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തഫ്സീറു സഅദിയിൽ വന്ന ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമാണ് ഇതിൻ്റെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. ആ തഫ്സീറു സഅദിയുടെ വ്യാഖ്യാനക്കുറിപ്പുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അതുകൂടി നമുക്ക് ശ്രദ്ധിക്കാം.
2: ഖുർആനിലെ അദ്ധ്യായങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിച്ച അദ്ധ്യായമാണിത്. പ്രവാചകത്വത്തിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ അവതരണം. വിശ്വാസത്തെക്കുറിച്ചോ വേദഗ്രന്ഥത്തെക്കുറിച്ചോ യാതൊന്നും അറിയാത്ത സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകത്വം കൊണ്ടുവരികയും വായിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രവാചകന് വായന അറിയില്ലെന്ന് പറഞ്ഞ് വായിക്കാതിരുന്നു. ഞാൻ വായിക്കുന്നവനല്ലെന്ന് പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുന്നതുവരെ ജിബ്രീൽ അലൈഹിസ്സലാം അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അള്ളാഹു ഇറക്കി, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക, എല്ലാ സൃഷ്ടിപ്പും ഇതിൽ ഉൾക്കൊള്ളുന്നു. പിന്നീട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുന്നു. ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ്റെ നിയന്ത്രണങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവന് തന്നെ അവർക്കുള്ള കൽപ്പനാ നിരോധനങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെയും വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെടുന്നതിലൂടെയും നിർവഹിക്കപ്പെടുന്നത്. അതിനാലാണ് വായനക്കുള്ള കൽപ്പനയ്ക്ക് ശേഷം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടത്. പിന്നീട് അള്ളാഹു പറയുന്നു, നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു, അധികരിച്ചതും വിശാലവുമായ വിശേഷണങ്ങളുള്ളവൻ, സൃഷ്ടികൾക്ക് നന്മയും ഔദാര്യവും ധാരാളമായി നൽകുന്നവൻ. പ്രസ്തുത ഔദാര്യത്തിൽപ്പെട്ടതാണ് വ്യത്യസ്ത വിജ്ഞാനങ്ങളെ അവൻ പഠിപ്പിച്ചു എന്നുള്ളതും. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും മനുഷ്യനെ അള്ളാഹു പുറത്തെടുക്കുന്നത് യാതൊന്നും അറിയാത്തവനായിട്ടാണ്. അങ്ങനെ കാതും കണ്ണും ഹൃദയവും നൽകി വിജ്ഞാനത്തിൻ്റെ വഴികൾ അവന് സൗകര്യപ്പെടുത്തി കൊടുത്തു. തുടർന്ന് ഖുർആനും ഹിക്മത്തും അവനെ പഠിപ്പിക്കുകയും ചെയ്തു. ബാധ്യതകളെ നിർണയിക്കുകയും വിജ്ഞാനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പേന കൊണ്ടും അവനെ പഠിപ്പിച്ചു. പേന മനുഷ്യരിലേക്കുള്ള ഒരു ദൂതനായിത്തീരുകയും പ്രവാചകന്മാർക്ക് പകരം അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അള്ളാഹുവിന് സ്തുതി. ഇതിന് നന്ദിയോ പ്രത്യുപകാരമോ ചെയ്യാൻ മനുഷ്യൻ അശക്തനാണ്. ഉപജീവനം വിശാലമാക്കിയും ഐശ്വര്യം നൽകിയും അവൻ അവരെ അനുഗ്രഹിച്ചു. എന്നാൽ മനുഷ്യന് അവൻ്റെ അക്രമവും അവിവേകവും കാരണം തന്നെ അവൻ ഐശ്വര്യവാനായി കണ്ടാൽ അതിരുവിടുകയും അക്രമം കാണിക്കുകയും സന്മാർഗത്തിൽ അവൻ അഹങ്കരിച്ച് മാറി നിൽക്കുകയും ചെയ്യുന്നു. തൻ്റെ രക്ഷിതാവിലേക്കാണ് മടക്കം എന്നതിനെ അവൻ മറക്കുകയും ചെയ്യുന്നു. തൻ്റെ പ്രവർത്തന ഫലത്തെ അവൻ ഭയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ സന്മാർഗത്തെ സ്വയം ഉപേക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈമാനിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം പോലും അവൻ തടയുന്നു.
0: വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതിൻ്റെ വാക്കർത്ഥങ്ങളും അതോടൊപ്പം തന്നെ മുഴുവനായിട്ട്
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 491-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 491-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവർത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി, വ്യവസ്ഥാപിതമായി

അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر، الله أكبر، الله أكبر، سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعد

0: اللهم أنت الصاحب في السفر والخليفة في الدهر، اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹൂദ്, വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം 100-ാമത്തെ ആയത്ത് മുതൽ 150 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് യാസർ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി പാരായണം നിർവഹിക്കുന്നത്.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوع عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പം ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി റഹിമഹുമുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
1: അധ്യായം 97, സൂറത്തുൽ ഖദർ. നിർണയം. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. വചനങ്ങൾ 5.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഇന്ന, നിശ്ചയമായും നാം. അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറക്കി. ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിന്റെ രാവിൽ.
2: ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ,
1: നിശ്ചയമായും നാം ഇതിനെ അഥവാ ഖുർആനെ ലൈലത്തുൽ ഖദറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
3: വചനം 2.
1: വമാ അദ്രാക, നിനക്ക് അറിയാവുന്നതെന്ത്? എന്തറിയാം? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്തെന്ന്?
2: വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ,
1: ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
3: വചനം 3.
1: ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ അൽഫി, ആയിരത്തെക്കാൾ. ഷഹ്റിൻ, മാസം.
2: ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹർ,
1: ലൈലത്തുൽ ഖദർ ആയിരം മാസത്തെക്കാൾ ഉത്തമമാകുന്നു.
3: വചനം 4.
1: തനസ്സലു, ഇറങ്ങി വരും, ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽ മലായികത്തു, മലക്കുകൾ. വർറൂഹ്, റൂഹും ആത്മാവും. ഫീഹ, അതിൽ. ബിഇദ്നി, ഉത്തരവ് പ്രകാരം. സമ്മതം, അനുമതി പ്രകാരം. റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ. മിങ്കുല്ലി അമ്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും.
2: تنزل الملائكة والروح فيها بإذن ربهم من كل أمر.
1: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും.
3: വചനം 5.
1: സലാമുൻ, ശാന്തിയാണ്, സമാധാനമത്രേ. ഹിയ, അത്. ഹത്താ മത്ലഇ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ. അൽ ഫജ്ർ, പ്രഭാതത്തിന്റെ.
2: സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
0: രണ്ട് സ്ഥലത്തും ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ അവതരിപ്പിച്ചു എന്ന് ഭൂതകാലക്രിയ അഥവാ മാലിയായാണ് അള്ളാഹു ഉപയോഗിച്ചത്. ആ രാത്രിയിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാകട്ടെ അതിൽ കാര്യം വിവേചനം ചെയ്യപ്പെടുന്നു എന്നും അതിൽ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും ഉപയോഗിക്കുന്ന ക്രിയ മുലാരി ആയാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു ഉപയോഗിച്ച ഓരോ വാക്കുകളിലും അവയുടെ ഉപയോഗക്രമങ്ങളിലും പല സൂചനകളും രഹസ്യങ്ങളും അടങ്ങിയിരിക്കുമെന്ന് പറയേണ്ടതില്ല. ഖുർആനെ അവതരിപ്പിച്ചുവെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആകാശത്തേക്ക് അവതരിപ്പിച്ചുവെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുവാൻ ആരംഭിച്ചുവെന്നോ ആവട്ടെ, ഏതായാലും ശരി, ആ അവതരണ സംഭവം കഴിഞ്ഞുപോയിട്ടുണ്ടെന്നും കാര്യങ്ങളുടെ വിവേചനം നടത്തലും മലക്കുകളുടെ വരവും അതിനുശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുമാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. ഇനി നബിവചനങ്ങളിലേക്ക് കടന്നാൽ യാതൊരു വ്യാഖ്യാനത്തിനും ഇടമില്ലാത്തവണ്ണം അത് സ്പഷ്ടമാകുന്നു. ഖുർആന്റെ വ്യാഖ്യാനത്തിന് ഖുർആനെ കഴിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ചര്യകളുമാണല്ലോ ആധാരം. നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. ലൈലത്തുൽ ഖദറിനെ റമദാന്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളുവിൻ. ബുഖാരി മുസ്ലിം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമദാന്റെ അവസാനത്തെ 7 ദിവസങ്ങളിലായി സ്വഹാബികൾക്ക് ലൈലത്തുൽ ഖദർ സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുകൂടിയതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് അതിനെ ആർ കരുതിയിരിക്കുന്നുവോ അവൻ ഒടുവിലത്തെ 7 രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളട്ടെ. ബുഖാരി മുസ്ലിം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. നിങ്ങൾ അതിനെ, അതായത് ലൈലത്തുൽ ഖദറിനെ, റമളാന്റെ ഒടുവിലത്തെ 10-ൽ അന്വേഷിക്കുവിൻ. എന്നുവച്ചാൽ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെ. ബുഖാരി. ഇപ്പോൾ ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ആവർത്തിക്കപ്പെടുമെന്നതിൽ സംശയിക്കുവാൻ ന്യായമില്ലല്ലോ. ഇനി അതു സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്ന പ്രത്യേക ചര്യകൾ എന്തായിരുന്നുവെന്ന് നോക്കാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാന്റെ 1-ലും പിന്നീട് 7-ലും ഇഹ്തികാഫ് ചെയ്യുകയുണ്ടായി. ഒരു തുർക്കി തമ്പു കെട്ടിയതിൽ വെച്ചായിരുന്നു അത്. പിന്നീട് അവിടുന്ന് തല പുറത്തു കാട്ടിക്കൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ ഈ രാത്രിയെ തേടിക്കൊണ്ട് 1-ദിവസം ഇഹ്തികാഫ് ചെയ്തു, പിന്നെ 7-ലും ചെയ്തു. പിന്നീട് എന്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയുണ്ടായി അത് അവസാനത്തെ 10-ലാണെന്ന്. ആകയാൽ എന്റെ ഒന്നിച്ച് ഇഹ്തികാഫ് ചെയ്തവർ അവസാനത്തെ 10-ലും ഇഹ്തികാഫ് ചെയ്തു കൊള്ളട്ടെ. ഈ രാത്രി എനിക്ക് കാണിച്ചു തരപ്പെട്ടു, എങ്കിലും പിന്നീട് എനിക്ക് അത് വിസ്മരിപ്പിക്കപ്പെടുകയുണ്ടായി. ബുഖാരി മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, അവസാനത്തെ 10-ൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊന്നിലുമില്ലാത്ത ഉത്സാഹം ആരാധനാ കർമ്മങ്ങളിൽ ഉത്സാഹിച്ചു വന്നിരുന്നു. മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇങ്ങനെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, കണ്ടുവോ ലൈലത്തുൽ ഖദർ ഏതു രാത്രിയിലാണെന്ന് എനിക്ക് അറിവായാൽ അതിൽ ഞാൻ എന്താണ് പറയേണ്ടത്? തിരുമേനി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകേണമേ എന്ന് പറഞ്ഞുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുന്ന പക്ഷം അവന് അവൻ്റെ കഴിഞ്ഞുപോയ പാപം പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരി മുസ്ലിം. ലൈലത്തുൽ ഖദർ ഏതു രാത്രിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കപ്പെടുകയുണ്ടായെന്നും പിന്നീട് അത് വിസ്മരിപ്പിക്കപ്പെടുകയാണ് ചെയ്തതെന്നും അബൂ സഈദ് അൽ ഖുദരിയുടെ റളിയല്ലാഹു അൻഹു ഹദീസിൽ കണ്ടുവല്ലോ. ഈ വിഷയം ഇബാദത്ത് ബിനു സ്വാമിത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിവരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു തരുവാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പുറപ്പെട്ടു വന്നു. അപ്പോഴേക്കും മുസ്ലിങ്ങളിൽ 2 പേർ തമ്മിൽ ഒരു വഴക്കുതർക്കം നടക്കുകയുണ്ടായി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് പുറപ്പെട്ടു വന്നത്. അപ്പോഴേക്ക് ഇന്ന ആളും ഇന്ന ആളും തമ്മിൽ വഴക്ക് നടന്നു. അങ്ങനെ അത് ഉയർത്തപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള വിവരം എൻ്റെ ഓർമ്മയിൽ നിന്ന് വിടുത്തപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ഗുണമായി തീർന്നേക്കാം. ബുഖാരി. മേലുദ്ധരിച്ച പ്രബലമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാവുന്നതാണ്. 1, ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ഉണ്ടായിരിക്കും. ഖുർആൻ അവതരിച്ച ആ ഒരേ ഒരു രാത്രിയെപ്പറ്റി മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. 2, അത് മിക്കവാറും റമളാന്റെ ഒടുവിലത്തെ 10-ൽ, വിശേഷിച്ചും അതിലെ ഒറ്റയായ രാത്രികളിൽ ഒരു രാത്രിയായിരിക്കും. 3, എന്നാൽ അത് ഏതു രാത്രിയിലാണെന്ന് നിർണയിച്ചു പറയുവാൻ നിവൃത്തിയില്ല. അത് ഇന്ന രാത്രിയിലാണെന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് അള്ളാഹു അത് മറപ്പിച്ചു കളയുകയാണുണ്ടായത്. 4, അങ്ങനെ മറപ്പിച്ചു കളഞ്ഞത് താഴെ പറയുന്ന പോലെയുള്ള കാരണത്താൽ സമുദായത്തിന് ഗുണകരമായിരിക്കുന്നതുമാകുന്നു. 5, റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഒടുവിലത്തെ 10-ൽ ഇഹ്തികാഫ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്നു. 6, അനുഭവപൂർവമായ വല്ല അടയാളങ്ങൾ മുഖേനയും ആ രാത്രിയെ തിരിച്ചറിയുവാൻ സജ്ജനങ്ങളായുള്ള ചിലർക്ക് സാധിച്ചെന്നു വരാം. 7, എല്ലാ കൊല്ലത്തിലും ഒരു നിശ്ചിത തീയതിക്കു മാത്രമായിരിക്കും അതെന്ന് കരുതുവാൻ നിവൃത്തിയില്ല. പ്രസ്തുത രാവ് ഏതു ദിവസമായിരിക്കുമെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു വിടുത്തിക്കളഞ്ഞത് സമുദായത്തിന് ഗുണമാണെന്ന് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്നറിഞ്ഞാൽ ജനങ്ങൾ ആ ഒരു ദിവസം മാത്രമേ അതിനെ പ്രതീക്ഷിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിക്കുകയും ചെയ്യുകയുള്ളൂ. അറിയാത്ത പക്ഷം ആ രാത്രിയാവാൻ സാധ്യതയുള്ള എല്ലാ ദിവസവും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകുന്നതാണ്. അങ്ങനെ കൂടുതൽ പുണ്യവും പ്രതിഫലവും നേടുവാൻ അത് കാരണമായിത്തീരും. ഈ വസ്തുത മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിപ്രകാരമാണ്. സിറുബിന് ഹബിഷ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉബയ്യുബിന് ഖഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സഹോദരൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊല്ലം മുഴുവനും രാത്രി സുന്നത്തു നമസ്കാരം നിർവഹിച്ചാൽ ലൈലത്തുൽ ഖദർ പ്രാപിക്കാം എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കാതിരിക്കുവാൻ ഉദ്ദേശിച്ചാണത്. അദ്ദേഹം അങ്ങനെ പറയുവാൻ കാരണം അതാണ്. നിശ്ചയമായും അദ്ദേഹത്തിനറിയാം അത് റമദാനിലാണെന്നും ഒടുവിലത്തെ പത്തിലാണെന്നും 27-ന്റെ രാത്രിയാണെന്നും. പിന്നീട് ഉബൈർ റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു പറഞ്ഞു, അത് 27-ന്റെ രാത്രിയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനെ ആസ്പദമാക്കിയാണ് നിങ്ങളിത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അടയാളത്തെ ആസ്പദമാക്കിയാണ്. അതായത് അന്ന് സൂര്യൻ രശ്മി കൂടാതെ ഉദയം ചെയ്യുന്നതിന്. മുസ്ലിം. ലൈലത്തുൽ ഖദറിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവർക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തിരിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. അങ്ങനെ താൻ കണ്ട ഒരു അടയാളത്തെ ആസ്പദമാക്കിയാണ് ഉബൈർ റളിയല്ലാഹു അൻഹു അത് 27-ന്റെ രാവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. പ്രസ്തുത അടയാളങ്ങൾ എല്ലാവർക്കും മനസ്സിലായേക്കുമെന്നോ അനുഭവപ്പെട്ടേക്കുമെന്നോ വിചാരിക്കാവുന്നതല്ല. അള്ളാഹു അനുഗ്രഹിച്ച പുണ്യവാന്മാരായ ആളുകൾക്ക് ഏറെക്കുറെ ചിലതൊക്കെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം, അത്രമാത്രം. എന്നാൽ ഉബൈർ റളിയല്ലാഹു അൻഹു 27-ന്റെ രാത്രി എന്ന് നിജപ്പെടുത്തി പറഞ്ഞതുപോലെ മറ്റു ചില രാത്രികളെ നിർണയിച്ചുകൊണ്ടുള്ള ചിലരുടെ റിവായത്തുകൾ വേറെയും കാണാം. അതുകൊണ്ടാണ് ആ രാത്രി മേലുദ്ധരിച്ച ഹദീസുകളിൽ കണ്ടതുപോലെ റമദാൻ ഒടുവിലത്തെ പത്തിന്റെ ഒറ്റയായ രാത്രികളിലായിരിക്കുമെന്നും അത് ഏതു രാത്രിയാണെന്ന് നിജപ്പെടുത്താവതല്ലെന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നതും. വെള്ളിയാഴ്ച ദിവസം വളരെ ചുരുങ്ങിയ ഒരു സമയമുണ്ടെന്നും ഒരു മുസ്ലിമും നമസ്കാരത്തിലായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം കഴിച്ചുകൂട്ടിയാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി സല്ലം അരുളി ചെയ്തതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ ഈ സമയവും ഏതാണെന്ന് നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമാകുന്നു. ആ സമയവുമായി യോജിച്ചേക്കുമെന്ന പ്രതീക്ഷയോടെ കൂടുതൽ സമയം നമസ്കാരവും പ്രാർത്ഥനയും നടത്തുവാൻ ഇതും പ്രേരകമാകുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ അന്തർഭവിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും അവയിലടങ്ങിയ നന്മകൾ നേടുവാനും എല്ലാവർക്കും ഭാഗ്യം സിദ്ധിച്ചെന്ന് വരികയില്ല. നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം വർദ്ധിപ്പിക്കുവാനുള്ള അത്യുത്സാഹവും ഉള്ളവർക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുന്നതായിരിക്കും. വിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായ രാത്രി എന്ന ഏക കാരണം കൊണ്ടുതന്നെ മറ്റൊരു മഹത്വവും പരിഗണിക്കപ്പെടാതിരുന്നാൽ പോലും എല്ലാ കാലത്തും മുസ്ലിങ്ങൾ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും മുഖേന ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ അർഹതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. എന്നിരിക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും ഇത്രയധികം ആദരവും ബഹുമാനവും കൽപ്പിച്ചിട്ടുള്ള ആ പുണ്യരാത്രിയെ അവഗണിക്കൽ ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കുന്നതല്ല. അതിനെ ആദരിക്കേണ്ടതും അതിൽ ആചരിക്കേണ്ടതും എപ്രകാരമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചും പറഞ്ഞും തന്നിട്ടുണ്ട് താനും. അപ്രകാരമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇന്നു കാണുന്ന പോലെയുള്ള പ്രത്യേക ആചാരങ്ങളോ ചടങ്ങുകളോ മാമൂലുകളോ വഴി ആദരിച്ചിട്ടും ആചരിച്ചിട്ടും ഫലമില്ല. ഫലമില്ലെന്നു മാത്രമല്ല, അതെല്ലാം മതത്തിൽ സ്വന്തം വക കൂട്ടിച്ചേർക്കലുമാകുന്നു. മതത്തിൽ കൂട്ടിച്ചേർക്കലാകട്ടെ ദുർമാർഗവുമാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ദലാല.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്,
2: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫാത്തിറിലെ 11 മുതൽ 26 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗരിബ് നമസ്കാരത്തിൽ സൂറ ദുഹ, സൂറ മഊൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷൈഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ആല് ഇംറാൻ 76 മുതൽ 79 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 76 മുതൽ 79 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി. ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: عليه من أجر عليه من أجر وما أنا من المتكلفين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 86-ാമത്തെ വചനമാണ് ഓതിക്കളിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 85 വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, മാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ, മിൻ അജരിൻ, ഒരു പ്രതിഫലവും, വമാ അന, ഞാനല്ല താനും, മിനൽ മുതകല്ലിഫീൻ, സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവൻ അല്ലെങ്കിൽ വിഷമം ഏൽക്കുന്നവരിൽ പെട്ടവൻ. അല്ലാഹു തൻ്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി, പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നബിയെ പറയുക, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ, അതായത് ഖുർആനിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമമായി അല്ലെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവനും അല്ല. അതുമല്ലെങ്കിൽ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല. ഈ മുതകല്ലിഫീൻ എന്ന ആ പദപ്രയോഗത്തിനാണ് മുഫസ്സിരീങ്ങൾ ഈ തരത്തിൽ അർത്ഥം നൽകിയിട്ടുള്ളത്. കൃത്രിമം കെട്ടിച്ചമക്കുന്നവരിൽ പെട്ടവനും അല്ല. ആ ആയത്ത് ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ. പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതിപ്പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ, നബിയെ പറയുക, മാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിൻ്റെ പേരിൽ, അഥവാ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓതി കേൾപ്പിച്ചു തരുന്ന ഈ ഖുർആനിൻ്റെ പേരിൽ, മിൻ അജിരിൻ, ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല അല്ലെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലും അല്ല. അപ്പോൾ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം ഈ തരത്തിൽ സംസാരിച്ചതായി ഖുർആനിൽ പല സൂറത്തുകളിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സൂറത്ത് ഹൂദിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നത് കാണാം. മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. അപ്പോൾ ഭൗതികമായ യാതൊരു ലാഭേച്ഛയും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു അള്ളാഹു നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാർ. ഭൗതിക താൽപ്പര്യങ്ങളൊന്നും അതിൻ്റെ പിന്നിൽ അവർക്കുണ്ടായിരുന്നില്ല. നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടുന്ന, മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, പ്രവാചകനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണിത്. അള്ളാഹുവിൻ്റെ ദീൻ, നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നാം ഓരോരുത്തരുടെയും ഒരു ബാധ്യതയായി, ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമായി നമ്മൾ കാണണം. അതിൻ്റെ പേരിൽ ഭൗതികമായ താൽപ്പര്യങ്ങളൊന്നും നമ്മളെ പിടികൂടാൻ പാടില്ല. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, യഖൂൽ തആല, ഖുൽ യാ മുഹമ്മദ് ലിഹാഉലാഇൽ മുശ്രിക്കീൻ. അള്ളാഹു പറയുന്നു, പ്രവാചകരെ, മുഹമ്മദ് നബിയെ, ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക, മാ അസ്അലുക്കും അല ഹാദൽ ബലാഗി വഹാദൻ നുസ്ഹി, ഈ പ്രബോധനത്തിൻ്റെ പേരിൽ, ഈ ഗുണകാംക്ഷയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ സതുപദേശത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അജ്റൻ തുഅ്തൂനീഹി മിൻ അറദിൽ ഹയാത്തി ദുനിയ, നിങ്ങളിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും പ്രത്യുപകാരമോ ഭൗതികമായ എന്തെങ്കിലും സൗകര്യമോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഇത് അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരിൽ പെട്ടവനും അല്ല. ഐ വമാ അസീദു അലാ മാ അർസലനില്ലാഹു ബി, അല്ലാഹു എന്നെ നിയോഗിച്ചയച്ച അല്ലെങ്കിൽ എനിക്ക് അവതരിപ്പിച്ചതിൽ ഒന്നും ഞാൻ വർദ്ധിപ്പിച്ചിട്ടില്ല. വല അബ്തഗി സിയാദതൻ അലൈഹി, എന്തെങ്കിലും ഒന്ന് അതിൽ ഏറ്റി പറയണം അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു പറയണം ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബൽ മാ ഉമിർത്തു ബിഹി അദ്ദൈതുഹു, ഞാൻ എനിക്ക് കൽപ്പിക്കപ്പെട്ട എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം ഞാൻ നിർവഹിക്കുന്നു. ല അസീദു അലൈഹി വല അൻഖുസു മിൻഹു, ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നില്ല. വഇന്നമാ അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി അസ്സ വജൽ, ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ പ്രീതിയാകുന്നു, അള്ളാഹുവിൻ്റെ വജ്ഹാകുന്നു. വദ്ദാറുൽ ആഖിറ, പാർത്രികമായ ഭവനവുമാകുന്നു. ഇത് ഓരോ പ്രബോധകന്മാർക്കും ഒരു ഗുണപാഠം കൂടിയാണ് ഈ വചനം പ്രദാനം ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ, അവൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പാർത്രികമായ നേട്ടവുമാണ് ആഗ്രഹിക്കേണ്ടത്. തുച്ഛമായ ക്ഷണികമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഇവിടുത്തെ ഏതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇസ്ലാമിനെ ഒരാൾ പ്രബോധനം ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നതുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ പണ്ഡിതൻ സുഫിയാനു സൗരി റഹ്മഹുല്ലാ, അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത് കാണാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുഹാബി പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുകയാണ്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, മൻ അലിമ ശൈഅൻ ഫലിയഖുൽ ബിഹ്, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവരത് പറഞ്ഞു കൊടുക്കട്ടെ. വമൻ ലാ യഅലമു ഫലിയഖുൽ അല്ലാഹു അഅലം, അറിയാത്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു അഅലം എന്നാണ് പറയേണ്ടത്. ഫഇന്ന മിനൽ ഇൽമി അൻ യഖൂല റജുലു ലിമാ ലാ യഅലമു അല്ലാഹു അഅലം, ഒരു അറിവിൽപ്പെട്ടതാകുന്നു, ഒരു വിജ്ഞാനത്തിൽപ്പെട്ടതാകുന്നു തനിക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു അഅലം എന്ന് പറയൽ. ഫഇന്നല്ലാഹ ഖാല ലി നബിയ്ക്കും, കാരണം അല്ലാഹു തൻ്റെ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നു, ഖുൽ, നബിയെ പറയണം, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഞാൻ ഇതിന് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്നവരിൽ പെട്ട ആളുമല്ല. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടത്. പൂർവ്വ പ്രവാചകന്മാരെക്കുറിച്ചും ഇതുപോലെയുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. തീർച്ചയായും ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട്, ദുനിയാവിൻ്റെ പല ചില്ലറ ലാഭങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ദീനിയായ വിഷയങ്ങൾ, മതപരമായ കാര്യങ്ങൾ, അത് പറയേണ്ടത് പറയാതിരിക്കുകയും അതല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിട്ട് മാറുകയുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ആവശ്യത്തിൽ ജാഗ്രതാബോധമുള്ളവരായിരിക്കണമെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മത് പറയുന്നു, യഅനി ലസ്തു അതുലുബു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല, തേടുന്നില്ല, ആവശ്യപ്പെടുന്നില്ല, അൻ തുഅ്തൂനി ദറാഹിം, നിങ്ങളെനിക്ക് ദിർഹമുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഔ തുഅ്തൂനി അർസാഖൻ ഔ തുസവ്വിജൂനി ബനാത്തിക്കും, നിങ്ങളെനിക്ക് ഭക്ഷണം തരണമെന്നോ നിങ്ങളുടെ പെൺമക്കളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഔ തുസ്കിനൂനനി ഖുസൂരിക്കും, അല്ലെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങളിൽ നിങ്ങളെനിക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അലാ തബ്ലീഗി റിസാല, ഈ ദൗത്യ നിർവഹണത്തിൻ്റെ പേരിൽ, ഇതൊരു ദൗത്യം നിർവഹണമാണ്, അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു ദൗത്യ നിർവഹണമാകുന്നു, ആ കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഈ പറയപ്പെട്ടതൊന്നും, ഈ ക്ഷണികമായ നശ്വരമായ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, ചോദിക്കുന്നില്ല. വലാക്കിന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യസ്അലു അൽ അജ്റ മിമ്മൻ, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ആരിൽ നിന്നാണ് പ്രതിഫലം ചോദിക്കുന്നത്? മിനല്ലാ, അള്ളാഹുവിൽ നിന്നാകുന്നു ആ പ്രതിഫലം, ഇതിൻ്റെ പ്രതിഫലം ചോദിക്കുന്നത്. തീർച്ചയായും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിർവഹിക്കുന്നവരുടെ ലക്ഷ്യവും അതായിരിക്കണം. പടച്ചവൻ്റെ വജ്ഹ്, അവൻ്റെ പ്രീതി, അവൻ്റെ പ്രതിഫലം, അത് ഈ ദുനിയാവിലെ ക്ഷണികമായതല്ല. പാർത്രിക ലോകത്തുള്ള അതിവിശാലമായ സ്വർഗമാണ്, അവിടുത്തെ വിജയമാണ് അതുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് എന്നർത്ഥം. പിന്നെ വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല. അൽ മുതഖവ്വിലീന, ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ചത് തഖവ്വല എന്ന പദമാണ്. തഖവ്വല എന്ന് പറഞ്ഞാൽ കൃത്രിമം കെട്ടിച്ചമച്ച് പറഞ്ഞു എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്ന, അള്ളാഹു പറയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിച്ചു പറയുന്ന, അള്ളാഹു പറഞ്ഞതിൽ വല്ല കുറവും വരുത്തുന്ന അങ്ങനെയുള്ളവരിൽ പെട്ടവനല്ല ഞാൻ. അതാണ് വമാ അന മിനൽ മുതകല്ലിഫീൻ ഐ അൽ മുതഖവ്വിലീന അൽ ഖുർആന മിൻ തിൽഖായി നഫ്സീ, എൻ്റെ തന്നിഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കെട്ടിച്ചമച്ച് പറയുന്ന ആളല്ല ഞാൻ എന്ന് അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതാണ് 86-ാമത്തെ വചനം. തുടർന്ന് 87-ാമത്തെ ആയത്ത്, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇൻ ഹുവ, ഇതല്ല, ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ഒരു ഉപദേശമല്ലാതെ, അല്ലെങ്കിൽ ഒരു സന്ദേശമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക്. അതായത് ഇത് ലോകർക്ക് മുഴുവനും വേണ്ടിയുള്ള ഒരു ഉത്ബോധനം അല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹുവിൻ്റെ കലാം, വിശുദ്ധ ഖുർആൻ ലോകർക്കുള്ള ഉപദേശമാകുന്നു, ഉത്ബോധനമാകുന്നു, സന്ദേശമാകുന്നു എന്നർത്ഥം. അത് ഖുർആനിനെക്കുറിച്ച് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാകുന്നു. ഇത് മുസ്ലീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകർക്കുള്ളതാകുന്നു വിശുദ്ധ ഖുർആൻ. പക്ഷേ ഇത് അറിഞ്ഞ, ഇത് പഠിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന നമ്മൾ ഇത് ലോകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ലോകരിലേക്ക് കൈമാറാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഈ പറഞ്ഞത് യഅനി അൽ ഖുർആൻ ദിക്റുൻ ലി ജമീഇൽ മുകല്ലഫീൻ, ഈ ഖുർആൻ എല്ലാ മുകല്ലഫീങ്ങളിലേക്കുമുള്ള, അല്ലേ, ശാസനകൾ ഉള്ള അല്ലെങ്കിൽ കൽപ്പനകൾ ഉള്ള എല്ലാവരിലേക്കുമുള്ളതാകുന്നു. അത് മിനൽ ഇൻസി വൽ ജിന്ന്, ജിന്നുകളിലും മനുഷ്യരിൽപ്പെട്ട എല്ലാവരിലേക്കുമുള്ളതാകുന്നു ഈ ഖുർആൻ. ഹാദിഹിൽ ആയ കൗലിഹി തആല, ഇത് അള്ളാഹുവിൻ്റെ ഒരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ വചനം, ലിഊദിറകും ബിഹി വമം ബലഗ്, ലിഊദിറകും ബിഹി, ഇത് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുള്ളതാകുന്നു. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ആരിലേക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? എല്ലാവരിലേക്കും, ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും എന്ന് വേണ്ട, മുഴുവൻ സൃഷ്ടികളിലേക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ അത് ബാധ്യസ്ഥരായിട്ടുള്ള എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാകുന്നു, താക്കീദാകുന്നു ഖുർആൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻആമിൽ പ്രത്യേകമായി ഈ വചനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് പരാമർശിച്ചത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? അള്ളാഹു ഈ വചനവുമായി ഈ വചനത്തിൽ, അതായത് സൂറത്തുൽ അൻആമിൽ പറയുന്ന കാര്യം, വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിഊദിറകും ബിഹി വമം ബലഗ്, ദീർഘമായൊരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗ്രന്ഥം. അത് ഇതു മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. ഈ ഖുർആൻ എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത് അത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. സുബ്ഹാനല്ലാ. അപ്പോൾ എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാകുന്നു ഖുർആൻ. ഇനി ആ ഖുർആൻ എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത്? എന്താണ് ഖുർആൻ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറയുന്നത്? അതും ഈ വചനത്തിൻ്റെ ശേഷം കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ ആയത്ത്, അതായത് ഖുൽ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ വഇന്നനി ബരീഉ മിമ്മാ തുശ്രികൂൻ. അതാണ് അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കാര്യമായി മനുഷ്യരോട് അല്ലെങ്കിൽ ലോകരോട് പ്രഖ്യാപിക്കുന്നത്. അതെന്താണ്? അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്ന് എന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? ആദ്യം ചോദിക്കുന്നത് ഖുൽ ലാ അഷ്ഹദ്, ആ വചനത്തിൻ്റെ ഒരു ഭാഗമാണ്. അഇന്നക്കും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖ്രാ. ഖുൽ ലാ അഷ്ഹദ്, ഇനി എന്താണ് സാക്ഷ്യം വഹിക്കുന്നത്, ഞാൻ സാക്ഷ്യം വഹിക്കുന്ന കാര്യം? ഖുൽ ഇന്നമാ ഹുവ ഇലാഹും വാഹിദ്, തീർച്ചയായും അത് ആരാധ്യൻ, ഏകനായ ആരാധ്യൻ മാത്രമാകുന്നു. അപ്പോ അള്ളാഹു അവന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത് ഇൻ ഹുവ, ഇതല്ല ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, യഖൂൽ തആല ദിക്റുഹു ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറയുകയാണ്, ഖുൽ ലിഹാഉലാഇൽ മുശ്രികീന മിൻ ഖൗമിക്, പ്രവാചകരെ താങ്കളുടെ സമൂഹത്തിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞുകൊടുക്കുക, ഇൻ ഹുവ യഅനി മാ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ അല്ല ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ അല്ല. യഖൂലു ഇല്ലാ തദ്കീറു മിനല്ലാഹ്, അള്ളാഹുവിന്നുള്ള ഒരു മുന്നറിയിപ്പാകുന്നു, ഒരു ഉത്ബോധനമാകുന്നു. ലിൽ ആലമീൻ, ലോകർക്കുള്ള, അതായത് മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിലും ഇൻസുകളിലും പെട്ട, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവർക്കുള്ള ഉത്ബോധനമാകുന്നു. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ഇൻ ഹുവ, അതായത് ഈ ഇതല്ല എന്ന് പറഞ്ഞാൽ ഹാദൽ വഹ്യു വൽ ഖുർആനു, ഈ വഹയും ഈ ഖുർആനും അല്ല ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ. യതദക്കറൂന ബിഹി കുല്ലു മാ യൻഫഉഹും മിൻ മസ്വാലിഹി ദീനിഹിം വ ദുനിയാഹും, മനുഷ്യരുടെ അല്ലെങ്കിൽ ലോകരുടെ ഐഹികവും അതേപോലെ തന്നെ മതപരവുമായിട്ടുള്ള എല്ലാത്തിലേക്കുമുള്ള ഗുണപരമായ കാര്യങ്ങളാകുന്നു ഇതിലുള്ളത്. ഫയക്കൂനു ഷറഫൻ വരിഫ് അത്തൻ ലിൽ ആലമീ നബി, ഇത് സ്വീകരിക്കുന്നതിലൂടെ അവർക്ക് ഔന്നിത്യവും അവർക്ക് ശ്രേഷ്ഠതയും ഉണ്ടാകുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നർത്ഥം. അതേപോലെ തന്നെ തുടർന്ന് 88-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, നിശ്ചയമായും നിങ്ങൾ അറിയുന്നതുമാണ്, നബഅഹു ഇതിൻ്റെ വൃത്താന്തം, ബഅദഹീൻ ഒരു കുറഞ്ഞ കാലത്തിനു ശേഷം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാണ്, തീർച്ചയായും ഇതിൻ്റെ വൃത്താന്തം ഒരു കുറഞ്ഞ കാലത്തിനു ശേഷം നിങ്ങൾക്ക് അറിയാറാകുന്നതുമാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, ഇത് എത്രമാത്രം സത്യമാണ് എന്നത് പിന്നീട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നർത്ഥം. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖബറുഹു വസിദ്ഖഹു, ഇതിൻ്റെ വർത്തമാനങ്ങളും ഇതിൻ്റെ സത്യതയും, ബഅദഹീനിൻ ഐ അൻ ഖരീബിൻ, അടുത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖാല ഖതാദ ബഅദൽ മൗത്ത്, ഇമാം ഖതാദ റഹ്മത്ത് പറയുന്നത് മരണശേഷം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വഖാല ഇഖ്രീമ യഅനി യൗമൽ ഖിയാമ, ഇമാം ഇഖ്രീമ റഹ്മത്ത് പറയുന്നു ഖിയാമത്ത് നാളിന് ശേഷം, അത് ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്. വലാ മുനാഫാത്ത ബൈനൽ ഖൗലൈൻ, ഇത് രണ്ടും എന്താണ് സ്വീകരിക്കാൻ പറ്റിയതാകുന്നു. ഫഇന്നമൻ മാത്ത ഫഖദ് ദഖല ഫീ ഹുക്മിൽ ഖിയാമ, ഒരാൾ മരിച്ചാൽ അയാളുടെ ഖിയാമത്തായി, ഖിയാമത്ത് സുഗ്ര എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. ഖാലൽ ഹസൻ യബ്ന ആദം ഇൻദൽ മൗത്ത് യഅതീക അൽഖബറുൽ യഖീൻ, ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യ മരണത്തോടുകൂടി നിനക്ക് ദൃഢമായ അറിവ് നിനക്ക് ലഭിക്കുന്നു, വർത്തമാനം നിനക്ക് ലഭിക്കുന്നു. തബരി റഹ്മത്ത് പറയുന്നു, വല തഅലമുന്ന അയ്യുഹൽ മുശ്രിക്കൂൻ, ഹേ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കും, ബില്ലാഹി അല്ലാഹുൽ പങ്കുചേർക്കുന്നവരായ ബഹുദൈവ വിശ്വാസികളെ, മിൻ ഖുറൈഷ് ഖുറൈഷികളിൽപ്പെട്ട, നബഅഹു യഅനി നബഅ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൻ്റെ വൃത്താന്തം, വർത്തമാനം നിങ്ങൾ മനസ്സിലാക്കും. വഹുവ ഖബറുഹു യഅനി ഹഖീഖത്തു മാ ഫീ മിനൽ വഅദി വൽ വഈദ് ബഅദഹീൻ, ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ഇതിൻ്റെ താക്കീതുകളും ഇതിൻ്റെ മുന്നറിയിപ്പുകളും ഇത് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളും എത്രമാത്രം സത്യസന്ധമാണ് എന്ന് വളരെ കുറഞ്ഞ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അല്ലാമ സഅദി റഹ്മാൻ പറയുന്നു, ബഅദ ഹീൻ എന്ന് പറഞ്ഞാൽ വദാലിക ഹീന യഖഉ അലൈഹിമുൽ അദാബു വതഖ്തഉ അൻഹുമുൽ അസ്ബാബ്, അവരുടെ ബന്ധങ്ങളൊക്കെ വേർപ്പെടും, ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങൾ, അതേപോലെ ദുനിയാവിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ. അതിനുശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങിയതിന് ശേഷം അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥത്തെ മരണത്തിന് മുമ്പ് തന്നെ തിരിച്ചറിയാൻ, അതിൻ്റെ താക്കീതുകളെ, മുന്നറിയിപ്പുകളെ ഗൗരവത്തോടു കൂടി സ്വീകരിക്കാൻ നാമേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവം ഒരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: Peace Radio. Tune to reality.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: ആരോഗ്യപാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 490-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 490-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 49:50 വചനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 48 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 49 50 ആയത്തുകളാണ് എടുക്കുന്നത്.

പാരായണത്തിൽ വഇസ് എന്ന് വഇസ് അങ്ങനെയല്ല വഇദ് നജ്ജൈനാക്കും ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ നാവിന്റെ അറ്റം പുറത്തായിരിക്കണം. വഇദ് നജ്ജൈനാക്കും വഇദ് നാവിന്റെ അറ്റം വഇദ് നജ്ജൈനാക്കും വഇസ് എന്നാൽ നാവ് പൂർണ്ണമായിട്ടും പല്ലുകൾക്ക് ഉള്ളിൽ അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് വഇസ് നജ്ജൈനാക്കും എന്ന് വരുന്നത്. വഇദ് നജ്ജൈനാക്കും നജ്ജൈനാക്കും സാക്കിനായ മീമിന് ശേഷം വീണ്ടും മീമാണ് ഇദ്ഗാമു തമാസിലൈൻ. അപ്പോൾ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നജ്ജൈനാക്കും മിൻ ആലി നൂനുസാക്കിനയ്ക്ക് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. മിൻ ആലി പാരായണത്തിൽ മിന്നാലി എന്ന് പറയും. മിന്നാലി ഫിരൗന മിന്നാലി ഫിരൗന ഇങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കുക. മിൻ ആലി ഫിരൗന ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം സുക്കൂനുള്ള റാ അതിന് തൊട്ട് മുന്നേ അസലി ആയിട്ടുള്ള കെസറാണ് ഫ ഫി ഫി അത് ശരിക്കുമുള്ള കെസറാണ്. അതുകൊണ്ട് തന്നെ റാഇനെ തർഖീഖ് ചെയ്യണം നേർപ്പിക്കണം. ഫിരൗന അധികം ആളുകളും ഫിറാവൂന എന്നാണ് പറയുക. ഫിറാവൂന അല്ല ഫിറാവൂന ഫിറാവൂന. യസൂമൂനകും സൂഅൽ സൂഅൽ ഈ മദ് ഈ ദൈർഘ്യം മുത്തസിലാണ്. മദ്ദിന്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അതേ പദത്തിൽ സൂഉൻ ആ പദത്തിൽ തന്നെയാണ് മദ്ദിന്റെ അക്ഷരവും ഹംസയും ഉള്ളത്. അതുകൊണ്ട് മുത്തസിൽ മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ ആ തോതിൽ നീട്ടണം. സൂഅൽ അദാബി യുദബ്ഹൂന ഇവിടെയൊക്കെ അദാബ് യുദബ്ഹൂന ഇവിടെയെല്ലാം ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുസബ്ഹൂന ഇങ്ങനെ ഓതരുത്. യുദബ്ഹൂന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. യുദബ്ഹൂന ഹ ഹി ഹു അഹ് അഹ് യുദബ്ഹൂന അബ്നാഅകും അബ് ബാഇന ഖലഖല ചെയ്യണം ശരിക്കും കേൾക്കണം. അബ്നാഅ മദ് മുത്തസിൽ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ മുത്തസിൽ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. അബ്നാഅകും അബ്നാഅകും വയസ്തഹ്യൂന സാക്കിനായ മീമിന് ശേഷം വ ഇവിടെ മീമിനെ കൃത്യമായിട്ട് പൂർണ്ണമാക്കണം. അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വ ഉച്ചരിക്കണം. അബ്നാഅകും വയസ്തഹ്യൂന വയസ്തഹ്യൂന ഹ വയസ്തഹ്യൂന വയസ്തഹ്യൂന വയസ്തഹ്യൂന ഇങ്ങനെ ഓതരുത്. വയസ്തഹ്യൂന നിസാഅകും മദ് മുത്തസിൽ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വഫീ ദാലികും ബലാഉൻ സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ദാലികും ബല ഇങ്ങനെ ഇനി ബല ഈ ദൈർഘ്യം നീട്ടൽ മദ് മുത്തസിലാണ് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ നീട്ടണം. ബല ഉമ്മി തൻവീനു ശേഷം മീം ഇത് ഗം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇത് ഗം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബല ഉമ്മി റബ്ബിക്കും ഇങ്ങനെ ഇനി മിൻ റബ്ബിക്കും മിൻ റാ നൂനുസാക്കിനയ്ക്ക് ശേഷം റാ ഇത് ഗം ബിലാഗുന്ന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കുക. അപ്പോൾ പറയണം ചെയ്യേണ്ടത് ഓതേണ്ടത് മിർ റബ്ബിക്കും മിർ റബ്ബിക്കും മിൻ റബ്ബിക്കും എന്നല്ല മിർറാ മിർറാ. റായിനെ കൂടുതൽ റ എന്ന ശബ്ദം വരരുത്. മിർ റബ്ബിക്കും അസീം അസീം വാദിന്റെ ഉച്ചാരണം അസീം അലീം അല്ല മിർ റബ്ബിക്കും അലീം ഇങ്ങനെ ഉദരുത് അസീം. വഇദ് ഫറഖ്ന ബികുമുൽ ബഹ്റ വഇദ് ദാല ഫറഖ്ന ഖാഫിനെ ഖൽഖല ചെയ്യണം. ഫറഖ്ന അല്ല ഫറഖ് ഫറഖ്ന ബികുമുൽ ബഹ്റ ബഹ്റ ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഫഅൻജൈനാകും ഇഖ്ഫാ ബിഗുന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅ

ഫഅൻജൈനാകും, ഫഅൻജൈനാകും വ സാകിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഗൈനിന്റെ മഖ്റജ്. ഖാഫിന് കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. വഅഗ്റഖ്ന ആല മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. വഅഗ്റഖ്ന ആല ഫിർഔന, ഇവിടെയും ഫിർഔന, ഫിർഔന എന്ന് പറയരുത്, ഫിർഔന, ഫിർഔന. വഅൻതും തൻസുറൂൻ, വഅൻതും ഇഖ്ഫാഉം ബിഗുന്ന, തൻസുറൂൻ ഇഖ്ഫാഉം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഇവിടെ തൻസുറൂൻ ദാദ് ഉണ്ട്, ദാദ് ഹെവി ലെറ്റർ ആണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിന്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ അല്പം ഭാരിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം, തൻസുറൂൻ ഇങ്ങനെ.

0: സൂറത്തുൽ ബഖറയിലെ 49-50 ആയത്തുകൾ ഭംഗിയായിട്ട് പറയണം. ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 49-50 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ലോക പ്രശസ്തരായ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബയ്യിന എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ബയ്യിന എന്നീ സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിന്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനത്തിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 27 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം പഠിപ്പിക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ മുർസലാത്തിലെ ഇനി ബാക്കി ഭാഗം നോക്കാം. അല്ല നിയമങ്ങൾ. വജഅൽന ഫീഹ റവാസിയ ശാമിഖാത്തിൻ തൻവീൻ വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ അസ്ഖൈനാക്കും മാ അസൈൻ കുമ്മ മീമി ശബ്ദുള്ളത്. പിന്നെ മദ് മുത്തസിൽ മാഫു ഇഖ്ഫാ ഫുറാത്ത. പിന്നെ വൈലിങ് യൗമൈദിൽ മുഖദ്ദീൻ വൈലിങ് യ തൻവീന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. ലിൽ തൻവീന് ശേഷം ലാമ് ഇദ്ഗാം ബിലഗുന്ന. ഇൻതലിഖു മദ് മുംഫസിൽ. പിന്നെ ഇലാമാ കുന്തും തൻ നൂൻ സാക്കിനു ശേഷം താ ഇൻതലിഖു ഇൻത വീണ്ടും ഇഖ്ഫാ മദ് മുംഫസിൽ. ഇലാ ലില്ലിന്ദി തൻവിന് ശേഷം ദാല് ലാ ലലീലിൻ തൻവിന് ശേഷം വാവ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹ തർമി ബി ഷററിൻ ഷററിൻ കൽ തൻവിന് ശേഷം കാഫ്. കഅന്നഹു തൻവിൻ നൂൻ സാക്കിന നൂൻ ശദ്ദ് ശദ്ദത നന്നായിട്ട് മണിക്കണം. ജിമാലാത്തുൻ സുഫർ ജിമാലാത്തുൻ തൻവിന് ശേഷം സ്വാദ് ഇഖ്ഫാ. വൈലുൻ യ തൻവിന് ശേഷം യാ. യൗമൈദില്ലിൽ തൻവിന് ശേഷം ലാമ് ഇദ്ഗാം ബിലഗുന്ന. ഹാദാ യൗമു ലാ യൻതിഖൂൻ എൻതി തൻവിന് ശേഷം നൂൻ സാക്കിന് ശേഷം ത്വാ ഇഖ്ഫാ. വലാ യുഅദ്നുലഹും ഫയഅഅ്തദിറൂൻ. വൈലുൻ യൗമൈദില്ലിൽ വീണ്ടും തൻവിന് ശേഷം യാ ഇദ്ഗാം ബി ഗുന്ന. യൗമൈദില്ലിൽ തൻവിന് ശേഷം ലാമ് ഇദ്ഗാം ബിലഗുന്ന. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ. ഫഇൻ കാന നൂൻ സാക്കിന് ശേഷം കാഫ് ഇഖ്ഫാ. കൈദുൻ കൈദും ഫ തൻവിന് ശേഷം ഫ ഇഖ്ഫാ. വൈലി യൗമിദിൽ മുഖദ്ദിബിൻ വീണ്ടും ഇദ്ഗാമും ഇദ്ഗാം ബി ഉന്നയും പിന്നെ ഇദ്ഗാം ബിലാ ഉന്നയും. ഇന്നൽ മുത്തഖീന ഫി ളിലാലിൻ വയൂൻ തൻവിന് ശേഷം വാവ് ഇദ്ഗാം ബി ഉന്ന. വഫവാകിഹിം മാ യഷ്തഹൂൻ കുലു വശ്റബു ഹനീഅൻ തൻവിന് ശേഷം മദ് മുത്തസിൽ ഹനീഅൻ ഹനീഅം ബിമ. അവിടെ ഇഖ്ലാബ് അതിന് തൻവീൻ്റെ അവസാനത്തെ തൻവീൻ്റെ നൂൻ സാക്കിനെയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി വിമാ കുന്തും. അപ്പോൾ ഇഖ്ലാബാണ് അവിടെ. പിന്നെ കുന്തും തൻവിന് ശേഷം താ ഇഖ്ഫാ. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ വൈലു യൗമൈദിൽ ലിൽ മുക്കദ്ദിബീൻ. ഇത് നമുക്ക് ഓതി നോക്കാം, കിട്ടണമെങ്കിൽ ബാക്കി പിന്നെ നോക്കാം. അപ്പോൾ ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇനി അടുത്തത് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാ അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പിഎസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ സൂറ മുർസലാത്തിലെ 27 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം പഠിച്ചത്. പഠിപ്പിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ വിവിധ സൂറത്തുകൾ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരം. തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ സൂറത്തു സ്വാഫാത്ത്, സൂറത്തു സ്വാദ്, സൂറത്തു സുമർ എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

هم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه.